فرجعناك إلى أمك كي تقر عينها ولا تحزن

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 5 116 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ഗസ്സാലി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. വിശ്വാസിയുടെ മനസ്സിന്റെ പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. മലിനമായ മനസ്സിനെ അത് വിശുദ്ധമാക്കുന്നു. വിശുദ്ധ ഖുർആൻ വചനങ്ങളുടെ അനസ്യൂതമായ പഠനം സാധ്യമാക്കുന്ന പീസ് ഖുർആൻ റേഡിയോ ഒരു പുതിയ പ്രഭാതം ആരംഭിക്കുന്നു. പീസ് ഖുർആൻ റേഡിയോയുടെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളെ വിവിധ ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നിവയിലെ ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി മുഹമ്മദ് അയ്യൂബ്.

എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഗാശിയ ആണ്. സൂറത്തുൽ ഗാശിയ ജുമാ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് അമുഖമായി പറയുകയാണ്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്ന് നോക്കാം. ഹൽ അത്താക്ക, അവിടെ ഹൽ അ രണ്ടും രണ്ടക്ഷരമായി തന്നെ ചെരിക്കുച്ചരിക്കണം. ഹല്ലത്താക്ക എന്ന് പറഞ്ഞു പോകരുത്. ഹല്ലത്താക്ക അല്ല, ഹൽ അത്താക്ക. ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമ, തൻവീന് ശേഷം യാ ആണ്. ഇദ്ഗാം ബിഗുന്ന വുജൂഹുൻ യൗമ ഇദിൻ ഖാശ്, പിന്നെ യൗമ ഇദിൻ ഖ, അവിടെ ഇൽഹാറുമാണ്, ഒട്ടും പണിക്കേണ്ടതില്ല. പിന്നെ ആമിലത്തുൻ നാസിബ, ഇദ്ഗാമയാണ്, ഇദ്ഗാം ബിഗുന്ന. തസ്ല, തസ്ല എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കണം, തസ്ല ത സ്വലാൻ, അത് ത്വസ്ല എന്നാകരുത്, ത്വസ്ല തെസ്ലെൻ ത തസ്ല. നാറൻ ഹാമിയ, വീണ്ടും ഇലഹാറാണ്, തെൻവിന് ശേഷം ഹാ. തുസ്ക മിൻ ഐനിൻ, ഇലഹാർ ഐനിൻ ആനിയ, വീണ്ടും ഇലഹാർ, രണ്ട് ഇലഹാർ അതിലുണ്ട്. കൃത്യമായി ഊന്നത്തില്ലാതെയാണ് ഉച്ചരിച്ചാൽ മതി. മിൻ ഐനിൻ ആനിയ. ലൈസലഹും ത്വാമുൻ ഇല്ല, അതും തെൻവിന് ശേഷം ഹംസയാണ്. പിന്നെ മിൻ വരി ഇഖ്ഫ ആണ്, നന്നായിട്ട് മണിക്കുക. ലാ യുസ്മിനു വലാ യുഗനി മിൻ ജോ, മിൻ ജോ ഇഖ്ഫ ആണ്, നല്ല ഉന്നത്തോടു കൂടി മണിച്ചുകൊണ്ട് ഓതുക. പിന്നെ വുജൂഹുൻ യൗമഇദിൻ, അതും ഇദ്ഗാം, ഇദ്ഗാം ബിഗുന്ന. യൗമഇദിന്ന, അതും അങ്ങനെ തന്നെ, തെൻവിന് ശേഷം നൂനാണ്. ിയ ഫി ജന്നത്തിൻ ആ, ജന്നത്തിൻ ആ, തെന്നുവിന് ശേഷം അയിനാണ് ഇൽഹാർ. ലാ തസ്മഉ ഫീഹ ലാഗിയ ഫീഹ അയ്നുൻ ജ ഇഖ്ഫ ആണ്, നല്ലോണം മണിക്കണം. സുറുറു മർഫു ഇദ്ഗാം ബിഗുന്ന, സുറുറു തെന്നുവിന് ശേഷം മീം, സുറുറുമ്മ ആ മീം ഇരട്ടിപ്പിച്ച് ഉന്നത്തോടുകൂടി ഉച്ചരിക്കുക. വാക്കുബാബും വാക്കുവാബും മ, അതും അങ്ങനെ തന്നെ, അക്വാകും അക്വാബും മൗലൂഅ, തൻവീന് ശേഷം മീം. വനമാലിക് മസ്ഫൂഫ സറാബിയു മബ്സൂസ അഫലാ യൻളുറൂന, നൂനുസാക്കിനു ശേഷം ള ആണ്, ഇഫ ചെരിക്ക് മണിച്ചുച്ചരിക്കുക ഉന്നത്തോടുകൂടി. പിന്നെ വൈലസ്സമാഇ മദ്, മദ് മുത്തസിലാണ്, നിർബന്ധമായും നീട്ടേണ്ടതാണ്. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, വൈലൽ അർളി കൈഫ സുതിഹത്ത്. ഫദക്കിർ ഫദക്കിർ, അവിടെ തഫ്ഹീം പാടില്ല, രായിട്ടുച്ചരിക്കുക. തർക്കേക്ക് ഇന്നമാ മദ് മുംഫസിൽ അൻത, നൂനുസാക്കിന് ശേഷം ത ഇഖ്ഫാ. ലൈസ അലൈഹിം അലൈഹിം ബി, ചെറിയ ഉന്നത്തോടുകൂടി ഉച്ചരിക്കുക. സൈത്യർ, അതും അങ്ങനെ തന്നെ, ഇഖ് റാ രായിട്ടുച്ചരിക്കുക. മൻ തവല്ല, മൻ തവല്ല فَيُعَذِّبُهُ اللَّهُ الْعَذَابَ الْأَكْبَرَ إِنَّ إِلَيْنَا إِيَابَهُمْ مَدُّ مُنْفَصِلٌ ثُمَّ إِنَّ عَلَيْنَا حِسَابَهُمْ قَوَدَام أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ
3: أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ
2: بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ
3: بسم الله الرحمن الرحيم

0: لسعيها راضية
1: لسعيها راضية
0: في جنة عالية
1: في جنة

0: عَلَيْنَا حِسَابَهُمْ
1: ثُمَّ إِنَّ عَلَيْنَا حِسَابَهُمْ.
0: അല്ലാഹു ഖുർആൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ഓതുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ഗാസിയയിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ ഈ ക്ലാസ്സിലൂടെ നമ്മെ തെരിയപ്പെടുത്തിയത്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 44 മുതൽ 47 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അറാദ് 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. കാര്യ റഷീദ് സൗഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 6. വയസ്തഅജിലൂനക,
2: അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ബിസ്സയ്യിഅ, തിന്മയെപ്പറ്റി, തിന്മയ്ക്ക്. ഖബ്ലൽ ഹസന, നന്മയുടെ മുമ്പ്. വഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ട് താനും കഴിഞ്ഞിട്ടും. മിൻ ഖബ്ലിഹിം, ഇവർക്കു മുമ്പ്. അൽ മതുലാത്, മാതൃകാ ശിക്ഷകൾ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലദു മഗ്ഫിറത്തിൻ, പാപമോചനം നൽകുന്നവൻ തന്നെ, പൊറുക്കുന്നവൻ തന്നെ. ലിന്നാസി, മനുഷ്യർക്ക്. അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തോടെ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലശദീദ്, കഠിനമായവൻ തന്നെ. അൽ ഇഖാബ്, ശിക്ഷാ നടപടി.
1: വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനതി.

0: നബിയെ, അവർ നിന്നോട് നന്മയ്ക്കു മുമ്പായി തിന്മയ്ക്കു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പ് മാതൃകാ ശിക്ഷകൾ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് താനും, അതവർ ഓർക്കുന്നില്ല. നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരുടെ അക്രമത്തോടു കൂടിയും അവർക്കു പാപമോചനം നൽകുന്നവൻ തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബ് കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനും തന്നെയാകുന്നു.
1: വചനം 7.
2: വയഖൂലു, പറയുന്നു, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ലൗല ഉൻസില, ഇറക്കപ്പെട്ടുകൂടെ, അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? അലൈഹി, അവന്റെ മേൽ, ഇവന്, ആയത്തുൻ, ഒരു ദൃഷ്ടാന്തവും, മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്, ഇന്നമ അന്ത, നിശ്ചയമായും നീ, മുൻദിറുൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രം, വലി കുല്ലി ഖൗമിൻ, എല്ലാ ജനങ്ങൾക്കും ജനതയ്ക്കും ഉണ്ട്, ഹാദിൻ, ഒരു വഴികാട്ടി, മാർഗദർശകൻ.

0: ആ അവിശ്വസിച്ചവർ പറയുന്നു, ഇവന്റെ റബ്ബിങ്കൽ നിന്ന് ഒരു പ്രത്യേക ദൃഷ്ടാന്തം ഇവനു അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി, അഥവാ ഇവരുടെ വഴികാട്ടിയത്രേ നീ.
1: രക്ഷയ്ക്കും സമാധാനത്തിനും ആഗ്രഹിക്കുകയോ സത്യവിശ്വാസം വഴി അതിനുള്ള മാർഗം അവലംബിക്കുകയോ ചെയ്യാതെ അതിനു മുമ്പായി തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് മുശരിക്കുകൾ ധൃതി കൂട്ടിയിരുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇവരെ പോലെയുള്ള നിഷേധികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമെന്ന് ഇവർ ധരിച്ചിരിക്കട്ടെ. പെട്ടെന്ന് നടപടിയെടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പപ്പോൾ നടപടി എടുക്കാവുന്നതാണെങ്കിലും അള്ളാഹു അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷാ നടപടി എടുക്കുമ്പോഴാകട്ടെ അത് കഠിനതരവുമായിരിക്കും. ഇതൊക്കെയാണ് അവർക്ക് നൽകുന്ന മറുപടിയുടെ സാരം. അതേ മുശരിക്കുകളുടെ മറ്റൊരു പരിഹാസമാണ് രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ അവർ പിന്നെയും വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. 6-8, 10-20, 25-21, 17-90, 93 മുതലായവ നോക്കുക. ഇതിനു നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുവാനുള്ള കഴിവോ ചുമതലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അവരെ ഉപദേശിക്കലും താക്കീത് ചെയ്യലും മാത്രമാണ് അവിടെ ഒന്ന് ചെയ്യേണ്ടത്. ഓരോ സമുദായത്തിനും സന്മാർഗദർശനം നൽകുവാൻ അള്ളാഹു പ്രത്യേകം ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിന്റെ വഴികാട്ടിയായി അയക്കപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും.
2: വചനം 8.
0: അല്ലാഹു യഅലമു, അല്ലാഹു അറിയും, അറിയുന്നു. മാ തഹ്മിലു, ഗർഭം ധരിക്കുന്നതിനെ. കുല്ലു ഉൻസ, എല്ലാ പെണ്ണും. വമാ തഗീദു, കുറവ് വരുത്തുന്നതും ചുരുങ്ങിപ്പോകുന്നതും. അൽ അർഹാമു, ഗർഭാശയങ്ങൾ. വമാ തസ്ദാദു, അവ അധികരിപ്പിക്കുന്നതും വർദ്ധിക്കുന്നതും. വകുല്ലു ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. ഇന്ദഹു, അവന്റെ അടുക്കൽ. ബിമിഖദാരിൻ, ഒരു തോത് അനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്, അളവനുസരിച്ചാണ്.

0: ും ഗർഭം ധരിക്കുന്നത് അള്ളാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അവയ്ക്ക് വർദ്ധനവ് വരുന്നതും അറിയുന്നു. എല്ലാ കാര്യവും തന്നെ അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു.
1: വചനം 9.
2: ആലിമുൽ ഗൈബ്, അദൃശ്യത്തെ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യത്തെയും. അൽ കബീർ, വലിയവനാണ്, മഹാനാണ്. അൽ മുതആൽ, അത്യുന്നതനാണ്.
3: ആലിമുൽ ഗൈബ് വശഹാദത്തിൽ കബീറുൽ മുതആൽ,
0: അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, മഹാനാണ്, അത്യുന്നതനായുള്ളവനാണ്.
1: വചനം 10.
2: സവാഉൻ, സമമാണ്, ഒരുപോലെയാണ്. മിങ്കും, നിങ്ങളിൽ നിന്ന്. മൻ അസറ, സ്വകാര്യമാക്കിയവൻ, രഹസ്യമാക്കിയവൻ. അൽ ഖൗല, വാക്ക്, പറയുന്നതിനെ. വമൻ ജഹറ, ഉറക്കെയാക്കിയവനും പരസ്യമാക്കിയവനും. ബിഹി, അതിനെ, അതുകൊണ്ട്. വമൻ, ഒരുവനും യാതൊരുവനും. ഹുവ, അവൻ. മുസ്തഖ്ഫിൻ, മറഞ്ഞിരിക്കുന്നവനാണ്, ഒളിഞ്ഞിരിക്കുന്നവനാണ്. ബില്ലൈലി, രാത്രിയിൽ. വസാരിബുൻ, പ്രത്യക്ഷത്തിൽ വരുന്നവനും വെളിയിൽ വരുന്നവനും. ബിന്നഹാരി, പകലിൽ.
3: സവാഉൻ മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫ്.

0: നിങ്ങളിൽ നിന്നു വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവന്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്കു വരുന്നവനും സമമാണ്.
1: അള്ളാഹുവിന്റെ സർവജ്ഞതയും സൂക്ഷ്മജ്ഞതയും വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതിനെയും അതിൽ വരുന്ന ഏറ്റക്കുറവുകളെയും അവൻ അറിയുന്നു. അതെ, ഗർഭം എപ്പോൾ ഉണ്ടാകുന്നു, എപ്പോൾ പ്രസവിക്കുന്നു, ആണാണോ പെണ്ണാണോ, പൂർണ്ണഗാത്രമോ വികലഗാത്രമോ, ഭാഗ്യമുള്ളതോ നിർഭാഗ്യമുള്ളതോ, തടിച്ചതോ മെലിഞ്ഞതോ, സ്വരൂപിയോ വിരൂപിയോ എന്നിത്യാദി കാര്യങ്ങളും, ഓരോ ഗർഭത്തിലും എത്ര കുട്ടി ജനിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളും അവനറിയാം. ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരം ആയിരിക്കണമെന്നും ആയിരിക്കുമെന്നും അവൻ ഓരോ തോതും കണക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ എല്ലാം സംഭവിക്കുകയുള്ളൂ. രഹസ്യപരസ്യമെന്ന വ്യത്യാസം അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ. രണ്ടും അവന് ഒരുപോലെയാകുന്നു. ഉദാഹരണമായി, രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്നവനും പകൽ വെളിച്ചത്തിൽ വെളിക്കിറങ്ങി നടക്കുന്നവനും അവന്റെ അടുക്കൽ സമമാണ്. മഹത്വത്തിന്റെയും ഉന്നതിയുടെയും പാരമ്യം പ്രാപിച്ചവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അഥവാ പ്രധാന വിഷയങ്ങൾ അഞ്ചെണ്ണമാകുന്നു. അള്ളാഹുവല്ലാതെ അവ അറിയുകയില്ല. നാളെ അഥവാ ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവല്ലാതെ അറിയുകയില്ല. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നത് എന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മഴ വരിക എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്ന് ഒരാളും അറിയുകയില്ല. അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ബുഖാരി. ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസം കൂടാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസം കൂടാതെ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവും നിശ്ചയവും പരിപാടിയും അനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂവെന്നുള്ളതിന് മതിയായ തെളിവത്രെ ഈ വചനങ്ങൾ. കൂടുതൽ വിശദീകരണത്തിന് സൂറത്തുൽ ഹദീദിനു ശേഷമുള്ള ഖലാ ഖദർ എന്ന വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അജ്ഞാതമായ ചില ഏർപ്പാടുകൾ അള്ളാഹു ചെയ്തു വച്ചിട്ടുണ്ടെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങൾ

0: എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 16, ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം പാരായണം ചെയ്യും.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ജുസ് പാരായണം നിർവഹിച്ചത്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളം.

വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം തഫ്സീർ അമാനി പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 46. യൂസുഫു, യൂസുഫേ, അയ്യുഹസ്സുദ്ദീഖു, ഹേ സത്യസന്ധ, അഫ്തിന, ഞങ്ങൾക്ക് വിധി നൽകണം. ഫീ സബ്ഇ, ഏഴിൽ അഥവാ ഏഴിന്റെ കാര്യത്തിൽ. ബഖറാത്തിൻ, പശുക്കൾ. സിമാനിൻ, തടിച്ചു കൊഴുത്ത. യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു. സബ്ഉൻ, ഏഴെണ്ണം. ഇജാഫുൻ, മെലിഞ്ഞവ. വസബ്ഇ, ഏഴിലും അഥവാ ഏഴിൻ്റെയും. സുംബുലാത്തിൻ, കതിരുകൾ. ഖുദ്രിൻ, പച്ചയായ. വഉഖറ, വേറെയും. ഏഴ് യാബിസാത്തിൻ, ഉണങ്ങിയവ. ലഅല്ലി, ഞാനായേക്കാം അഥവാ ആകുവാൻ വേണ്ടി. അർജിഉ, ഞാൻ മടങ്ങും. ഇലന്നാസി, മനുഷ്യരിലേക്ക്. ലഅല്ലഹും, അവരാകുവാൻ വേണ്ടി അഥവാ അവർ ആയേക്കാം. യഅലമൂൻ, അവർ അറിയും. യൂസുഫ് അയ്യുഹസ്

0: النَّاسِ لَعَلَّهُمْ يَعْلَمُونَ.
1: അവൻ പറഞ്ഞു, യൂസുഫ്, ഹേ സത്യസന്ധ, ഏഴു തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം. ഏഴ് പച്ച ധാന്യക്കതിരുകളുടെയും വേറെ ഏഴ് ഉണങ്ങിയവയുടെയും കാര്യത്തിലും എനിക്ക് ആ മനുഷ്യരുടെ അടുക്കലേക്ക് അവർക്കറിയുവാൻ വേണ്ടി അതും കൊണ്ട് മടങ്ങിച്ചെല്ലാമല്ലോ.
2: വചനം 47. കാല, അദ്ദേഹം പറഞ്ഞു, തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം. സബഅ സിനീന, ഏഴു കൊല്ലങ്ങൾ. ദഅബൻ, പതിവായി അഥവാ തുടർച്ചയായി. ഫമാ ഹസത്തും, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തത്. ഫദറൂഹു, അതിനെ നിങ്ങൾ വിട്ടേക്കുക. ഫീ സുംബുലിഹി, അതിൻ്റെ കതിരിൽ. ഇല്ലാ കലീലൻ, അല്പമൊഴികെ. മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്നതിൽ നിന്നുള്ള.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം പതിവായി കൃഷി ചെയ്യും അഥവാ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നതിനെ അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുവിൻ, നിങ്ങൾ തിന്നു കഴിക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 48. സുമ്മയതി, പിന്നെ വരും, മിമ്പഅതിദാലിക, അതിന്റെ ശേഷം, സബ്ഉൻ ഷിദാദുൻ, കഠിനങ്ങളായ 7 കൊല്ലം, യഅകുൽന, അവ തിന്നും, മാ ഖദ്ദംതും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത്, ലഹുന്ന, അവയ്ക്കായി, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മ തുഹ്സിനൂൻ, നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽപ്പെട്ട.

0: പിന്നീട് അതിനുശേഷം കഠിനങ്ങളായ 7 കൊല്ലം വരും. അവ അഥവാ ആ കൊല്ലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമൊക്കെ അവ തിന്നു തീർക്കുന്നതാണ്. നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 49. തുമ്മയതി, പിന്നെ വരും, മിമ്പാതി, ശേഷം, ദാലിക, അതിൻ്റെ, ആമുൻ, ഒരു സംവത്സരം അഥവാ ഒരു വർഷം, ഫീഹി, അതിൽ, യുഗാസു, സഹായം നൽകപ്പെടും അഥവാ മഴ കിട്ടും, അന്നാസു, മനുഷ്യർക്ക്, വഫീഹി, അതിൽ, യാസിറൂൻ, അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും.

0: പിന്നെ അതിനുശേഷം ഒരു സംവത്സരം വരും, അതിൽ മനുഷ്യർക്ക് മഴ മൂലം രക്ഷ നൽകപ്പെടും. അതിൽ അവർ പിഴിഞ്ഞെടുക്കുക അഥവാ ആട്ടിയെടുക്കുകയും ചെയ്യും.
1: പാനീയകാര്യസ്ഥൻ കാരാഗ്രഹത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അവൻ ചെന്ന് അദ്ദേഹത്തോട് രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. ഇത്രയും കാലം തന്നെ വിസ്മരിച്ച ശേഷം ഇപ്പോൾ ഈ ഒരാവശ്യം നേരിട്ടപ്പോൾ മാത്രം തന്നെക്കുറിച്ച് ഓർമ്മ വന്നതിനെപ്പറ്റി പ്രതിഷേധിക്കാതെ വേഗം അവന് മറുപടി കൊടുത്തു. 7 തടിച്ച പശുക്കൾ നിലം ഉഴുതു കൃഷി ചെയ്യുവാൻ പറ്റുന്ന 7 വർഷങ്ങളെയും പച്ചക്കതിരുകൾ 7 കൊല്ലത്തെ ക്ഷേമത്തെയും സമൃദ്ധമായ വിളവിനെയും 7 ഉണങ്ങിയ കതിരുകൾ 7 കൊല്ലത്തെ ക്ഷാമത്തെയും വരൾച്ചയെയും കുറിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ 7 കൊല്ലം നന്നായി കൃഷി നടത്തണം. അന്ന് കൊയ്തെടുക്കുന്ന ധാന്യം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കതിരോടെ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷ്യാവശ്യങ്ങൾ കഴിവതും ചുരുക്കി ബാക്കിയെല്ലാം പിന്നേക്ക് കരുതി വെക്കണം. പിന്നീട് വരുന്ന 7 ക്ഷാമത്തിന്റെ വർഷങ്ങളിൽ ആ സൂക്ഷിക്കപ്പെട്ട ധാന്യം ഉപയോഗപ്പെടുത്താം. വിത്തിനും മറ്റുമായി അല്പം കരുതി വെച്ച് ബാക്കിയൊക്കെ അന്ന് ഉപയോഗിക്കാം. പഞ്ഞത്തിന്റെ വർഷങ്ങൾ കഴിയുന്നതോടെ ഇഷ്ടം പോലെ മഴയും മറ്റും ലഭിച്ചു സുഖകരമായ വർഷമായിരിക്കും ലഭിക്കുക. അക്കൊല്ലം കൃഷികളെല്ലാം നന്നായി വിളയും. മുന്തിരിയിൽ നിന്ന് കള്ളും ഒലീവിൽ നിന്ന് എണ്ണയും കരിമ്പിൽ നിന്ന് ശർക്കരയുമൊക്കെ ആട്ടിയും പിഴിഞ്ഞും എടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പൊരുളും. തന്റെ രാഷ്ട്രത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഈ മഹത്തായ വ്യാഖ്യാന വിവരം കേട്ടറിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനകർത്താവിനെ അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി രാജാവ് കൂടുതൽ അന്വേഷിച്ചറിയുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ.
2: വചനം 50. വഖാല, പറയുകയും ചെയ്തു. അൽ മലിക്കു, രാജാവ്. ഇതുനീ, നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബിഹി, അവനെ. ഫലമ്മാ ജാഅഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ. അർറസൂലു, ദൂതൻ. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇർജിഅ, നീ മടങ്ങുക. ഇലാ റബ്ബിക, നിന്റെ യജമാനനിലേക്ക്. ഫസ്അൽഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. മാബാലു, നിലപാടെന്താണ്. അന്നിസ്വതി, സ്ത്രീകളുടെ. അല്ലാത്തി ഖത്തഅന, മുറിപ്പെടുത്തിയ. ഐദിയഹുന്ന, അവരുടെ കൈകളെ. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. ബിക്കൈദിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി. അലീം, അറിയുന്നവനാണ്. വഖാല.

0: രാജാവ് പറയുകയും ചെയ്തു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ രാജാവിന്റെ ദൂതൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, തങ്ങളുടെ കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീകളുടെ നിലപാടെന്താണെന്ന്. നിശ്ചയമായും എന്റെ റബ്ബ് അവരുടെ തന്ത്രത്തെപ്പറ്റി അറിയുന്നവനാണ്.
1: യൂസുഫ് അലൈഹിസലാമിനെ വിളിച്ചുകൊണ്ടുവരാൻ രാജാവ് ദൂതനെ അയച്ചു. ദൂതൻ വന്ന മാത്രയിൽ തന്നെ തടവിൽ നിന്ന് പുറത്തു പോരാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ഒരു സംശയിക്കപ്പെട്ട കേടിയായിക്കൊണ്ട് അഥവാ കൊള്ളരുതാത്തവനായിക്കൊണ്ട് രാജസന്നിധിയിൽ ചെല്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി രാജാവ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മുമ്പ് തന്റെ കാരണത്താൽ കൈകൾ മുറിപ്പെടുത്തുകയും അതിനെ തുടർന്ന് അസീസിന്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ആ സ്ത്രീകളുമായി ഒരു സത്യാന്വേഷണം നടത്തി തന്റെ നിരപരാധിത്വവും പരിശുദ്ധിയും പരസ്യമായി രാജാവിനും മറ്റും ബോധ്യപ്പെട്ട ശേഷമേ താൻ പുറത്തു പോകേണ്ടതുള്ളൂവെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മാന്യതയും ധീരതയും ദൃഢമനസ്കതയും ഇതിൽ നിന്നു വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു, യൂസുഫ് അലൈഹിസ്സലാം താമസിച്ചത്ര കാലം ഞാൻ തടവിൽ താമസിച്ചിരുന്നുവെങ്കിൽ ആ വിളിക്കുവാൻ ചെന്നവന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം. രാജാവ് അന്വേഷണം നടത്തി.
2: വചനം 51. ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഖതുബുകുന്ന, നിങ്ങളുടെ വിശേഷം എന്താണ് അഥവാ നിങ്ങളുടെ കാര്യം എന്താണ്? ഇദ്റാവത്തുന്ന, നിങ്ങൾ വശീകരണ ശ്രമം നടത്തിയപ്പോൾ. യൂസുഫ യൂസുഫിനോട്, അൻ നഫ്സിഹി, അവനു വേണ്ടി അഥവാ അവനെ വശപ്പെടുത്താൻ. കുൽന, അവർ പറഞ്ഞു, ഹാശലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. മാ അലിംന,
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio, tuned to reality.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അത്താരിഖ്, സൂറ അത്തീൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹന്ന.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പരിപാടികൾ തുടരുന്നു. അടുത്തതായി മധുരം ഖുർആൻ. ഈ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ വചനം ആയത്തുൽ കുർസി യാസർ അൽ ദുസാരി പാരായണം ചെയ്യുന്നു. സൂറത്തു ആലി ഇമ്രാനിലെ 102 മുതൽ 115 വരെയുള്ള ആയത്തുകൾ പ്രശസ്ത ഖാരി റാദ് അൽ കുർദി പാരായണം ചെയ്യുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. ആയത്തുൽ കുർസി പാരായണം ചെയ്തത് യാസർ അൽ ദൊസാരി. സൂറത്തു ആല് ഇമ്രാനിലെ 102 മുതൽ 115 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തത് റയദ് അൽ കുർദി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ

ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത കാരി മിഷാരി റാഷിദുൽ അഫാസിയുടെ സൂറത്തുന്നാസിയാത്ത് മുതൽ സൂറത്തുന്നാസ് വരെ

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ പ്രശസ്ത ഖാരിഅ് മിശാരി റാഷിദ് അൽ അഫാസി നിർവഹിച്ച സൂറത്തുൻ നാസിയാത്ത് മുതൽ.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന.

0: കേൾവിയും.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ

ولهم فيها منافع ومشارب أفلا يشكرون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് യാസീനിലെ 71 മുതൽ 73 വരെയുള്ള 3 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തു. കഴിഞ്ഞ ആയത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 ആയത്തുകളിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മറ്റൊരു വിഷയത്തിലേക്ക് ഈ 3 ആയത്തുകൾ അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും, അന്നാ ഖലഖ്നാ ലഹും. അന്നാ എന്ന് ഓതുമ്പോൾ മണിച്ചു കൊണ്ടോതണം, ഷദ്ദുള്ള നൂന് മണിക്കണം എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മിമ്മ എന്ന് ഓതുന്നാത്ത 2 മീമും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.

അഅമിലത് ഐദീനാ അൻആമൗ ഫഹും അൻആമൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല, മറിച്ച് അൻആമൗ ഫഹും ലഹാ മാലികൂൻ. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നത് ആ ഒരു ഭാഗമാണ്, അത് ഒന്ന് ശ്രദ്ധിച്ച് പറയണം ചെയ്യുക. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നാമത്തെ ആയത്ത് 71-ാമത്തെ ആയത്ത് അവലം യറൗ അവർ കണ്ടില്ലേ, അവലം ഇല്ലേ, യറൗ അവർ കണ്ടില്ലേ, അന്നാ തീർച്ചയായും, അന്നാ ഹമൽന അന്നാ ഖലഖ്ന ഹമൽന എന്ന് പാരായണം ചെയ്തത് ശരിയല്ല, അന്നാ ഖലഖ്ന തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും അവർക്കു വേണ്ടി, മിമ്മ അമിലത് പ്രവർത്തിച്ചതിൽ നിന്ന്, ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, അൻആമൻ കാലികളെ, ഫഹും അങ്ങനെ അവർ, ലഹ ആ കാലികളുടെ മാലിക്കൂൻ ഉടമകളുമായി തീർന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, അവലം യറൗ അവർ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ ലഹും അവർക്കു വേണ്ടി നാം, തീർച്ചയായും അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു.

0: എന്നുള്ളത്. മിമ്മാ അമിലത്സ് ഐദീന, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അമില പ്രവർത്തിച്ചു, യദുൻ ഐദി കൈ, മിമ്മാ അമിലത്സ് ഐദീന, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൻ ആമൻ, കാലികളെ, ഫഹും, അങ്ങനെ അവർ, ലഹ, ആ കാലികളുടെ, മാലിക്കൂൻ, ഉടമകളായിരിക്കുന്നു. മാലിക്, ഉടമസ്ഥൻ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമ എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വച്ച ഒരു വാചകമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കറിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ആയത്തിലെ പ്രധാനപ്പെട്ട ആശയം. അല്ലാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്, അതായത് ധാരാളം സൃഷ്ടിചരാചരങ്ങളെ ഭൂമിലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ധാരാളം സൃഷ്ടിചരാചരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് പലതും, പലതിനും ഉപകാരമുള്ളതും പരസ്പര പൂരകങ്ങളും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന രൂപത്തിലുമൊക്കെയാണ്. മനുഷ്യനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന എന്തെല്ലാം സംഗതികൾ ഇവിടെയുണ്ട്! മറ്റുള്ള ജീവജാലങ്ങളെയും പരിസ്ഥിതിയിലെ, പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെയും ആശ്രയിച്ചുകൊണ്ട് മനുഷ്യനും നിലനിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ന ബുദ്ധിയുള്ള, ചിന്തയുള്ള സൃഷ്ടിക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുത്തുകൊണ്ട് അല്ലാഹു മനുഷ്യന് നൽകിയ ഒരാദരവിൻ്റെ, പരിഗണനയുടെ ഭാഗമായി ഒരുപാട് സൃഷ്ടികളെക്കുറിച്ചത് മനുഷ്യന് അവയെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അത്തരം മനുഷ്യനു കീഴ്പ്പെടുത്തിക്കൊടുത്ത സംവിധാനങ്ങളെ ആശ്രയിച്ചും അവലംബിച്ചും ഉപയോഗപ്പെടുത്തിയുമാണ് ഈ ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ തർക്കമില്ല. അതിലെ ഒന്നാണ് കാലികൾ, അൻആം. സോ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അൻആം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാലികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവയെ ഉപയോഗപ്പെടുത്തി, അവയുടെ വ്യത്യസ്ത കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് നാളിതുവരെ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇന്ന് നമ്മൾ തൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ, അതൊക്കെ ഉണ്ടായിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമാണായിട്ടുള്ളത്. ഭക്ഷണരംഗത്ത് വളരെ പരമ്പരാഗതമായി മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ബദലായി ഇന്ന് കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഭക്ഷ്യവസ്തുക്കൾ, കൃഷിയിലൂടെ മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന ധാന്യവിളകളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മാംസവും ഒക്കെയാണ്, മത്സ്യവും മാംസവും ഒക്കെയാണ്. മനുഷ്യൻ എന്നുള്ളത്, മനുഷ്യൻ്റെ മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വിഭവമാണ് എന്നുള്ളത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും, മനുഷ്യ ചരിത്രം എത്തിയതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിലെത്തിയാലും മാംസം മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാന വിഭവമാണ് എന്നതിൽ തർക്കമില്ല. മാംസത്തിന് വേണ്ടി മാത്രമാണോ കാലികളെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിരുന്നത്? അല്ല, മറ്റു ഒരുപാട് ആവശ്യങ്ങൾക്കു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി, യാത്രയ്ക്കു വേണ്ടി, വാഹനമായി, മറ്റു കൃഷികൾ നിർവഹിക്കുന്നതിനു വേണ്ടി, ധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യാൻ വേണ്ടി, മറ്റു പല ആവശ്യങ്ങൾക്കും, അഥവാ ഒരു ഉദാഹരണം പറഞ്ഞാൽ എണ്ണയാട്ടുന്നതിന്, വെള്ളം കോരുന്നതിന്, അതല്ലാത്ത മനുഷ്യൻ്റെ വസ്ത്രത്തിന് വേണ്ടി തുകൽ വ്യവസായം, ഇപ്പോൾ ഒരു വലിയ വ്യവസായമായെങ്കിലും അന്നു മുതലേ മനുഷ്യന് കാലുറയുണ്ടാക്കാൻ, വസ്ത്രമുണ്ടാക്കാൻ, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വീടുണ്ടാക്കാൻ, അതുപോലെ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളുടെ തുകൽ, മൃഗങ്ങളുടെ കൊമ്പുകൾ, മൃഗങ്ങളുടെ എല്ലുകൾ, മൃഗങ്ങളുടെ പാല്, കാലികളുടെ മാംസം, ഇങ്ങനെ ഒരു കാലിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ മനുഷ്യൻ്റെ നിത്യോപയോഗം, ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് നമുക്കറിയാം. എത്രയായിട്ടാണ് വ്യവസായം രൂപപ്പെട്ടു വന്നത്? 3-4 നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉണ്ടായിട്ടുള്ളൂ. എന്നു മുതലാണ് അതല്ലാത്ത കാലികളുടേതല്ലാത്ത മറ്റു അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ചെരുപ്പുകളും അതുപോലെ തന്നെ എഴുത്തുപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റു പല സംവിധാനങ്ങളും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്? ഏതാനും നൂറ്റാണ്ടുകളായിട്ടുള്ളൂ. മനുഷ്യൻ ഭൂമിലോകത്തേക്ക് കടന്നു വന്ന 1000 കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. കാലികളെ ഉപയോഗപ്പെടുത്തി, അതിൻ്റെ രോമങ്ങൾ പോലും മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വിശുദ്ധ ഖുർആൻ അത്തരം മനുഷ്യനോളം പഴക്കമുള്ള 10,000 കണക്കിന് 10,000 കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വലിയ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത്രയധികം ആമുഖം നൽകാനുള്ള കാരണം, കാലികളെ വിൽക്കുന്നതും വാങ്ങുന്നതും, അത് മനുഷ്യന് അത്ര ഭൂഷണമല്ല എന്ന് ചിന്തിക്കുന്നതും മനുഷ്യൻ്റെ പാരമ്പര്യത്തെ നിഷേധിക്കലാണ്. 1000 കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക സംവിധാനത്തെ തകർക്കലാണ്. അതിൽ തർക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത് അവലം യറൌ, അവർ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ, നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, മിമ്മാ അമിലത്ത് ഐദീന, നമ്മുടെ കരങ്ങൾ സൃഷ്ടിച്ചതിൽ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻആമൻ, കാലികളെ, ഫഹും, അങ്ങനെ അവർ, ലഹ, ആ കാലികളുടെ മാലിക്കൂനുടമകളായി തീർന്നു. ഇനി രണ്ടാമത്തെ ആയത്തിൽ എന്താ അള്ളാഹു പഠിപ്പിക്കുന്നത്? വദല്ലൽനാഹ, നാം അവയെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, ഫമിൻഹ, അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും, അവർക്കുള്ള വാഹനങ്ങളുണ്ടാകുന്നു, വമിൻഹ, അവയിൽ നിന്ന്, യഉക്കുലൂൻ, അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ അള്ളാഹു മനുഷ്യനെ കാലികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, മനുഷ്യന് വേണ്ടി കാലികളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് കാലികളിൽ മനുഷ്യനുള്ളത് എന്നതിൻ്റെ 2 ഉദാഹരണങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വദല്ലൽനാഹ, അവയെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു, ലഹും, അവർക്ക്, ഫമിൻഹ, അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും, അവർക്കുള്ള വാഹനങ്ങളുണ്ടായി, ഫമിൻഹ, അവയിൽ നിന്ന്, യഅക്കുലൂന, അവർ ഭക്ഷിക്കുകയും ചെയ്തു. എന്താണ് 2 ഉപയോഗങ്ങൾ? ഒന്ന് വാഹനങ്ങളാണ്, അഥവാ മനുഷ്യൻ വാഹനങ്ങൾ, യന്ത്രവൽകൃത വാഹനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഏതാനും കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വിമാനം കണ്ടുപിടിച്ചത്. അതിനോടൊക്കെ ഏതാനും വർഷങ്ങളപ്പുറവും ഇപ്പുറവുമൊക്കെയാണ് മറ്റു പലതരത്തിലുള്ള വാഹനങ്ങളുണ്ടായത്. നടന്നുകൊണ്ട് മനുഷ്യൻ യാത്ര ചെയ്യുന്നു, വാഹനങ്ങളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നു, മിനിറ്റുകൾ കൊണ്ട് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കാൻ കഴിയാവുന്ന വാഹനങ്ങളുണ്ടാകുന്നു, ശബ്ദവേഗതയിൽ ബഹിരാകാശങ്ങളിലേക്ക് പറന്നു ചെല്ലാൻ കഴിയാവുന്ന രൂപത്തിലുള്ള റോക്കറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഇതിനൊക്കെ മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് ഒട്ടകപ്പുറത്തായിരുന്നു, മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് കഴുതപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് മാടുകളെ ഉപയോഗിച്ചുള്ള കാളവണ്ടികളിലോ പോത്തുവണ്ടികളിലോ ആയിരുന്നു. കഴുതപ്പുറത്ത് ലഗേജ് കയറ്റി വെച്ച് നടന്നു സഞ്ചരിച്ചിരുന്നു മനുഷ്യർ. ഒട്ടകത്തിനൊരു പേരു തന്നെയുണ്ട്, സഫീനത്തു സഹ്ര, മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലൂടെ മനുഷ്യനെയും ചുമന്ന് മനുഷ്യൻ്റെ ലഗേജുകളും ചരക്കുകളും ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു നല്ല സൃഷ്ടിയെ അള്ളാഹു മനുഷ്യന് നൽകി. അതാണ് ഒട്ടകം. മനുഷ്യനുമായി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാവുന്ന കുതിരകളെ അള്ളാഹു നൽകി. അവയെ പരിശീലിപ്പിച്ചാൽ ഏറ്റവും നല്ല വേഗത്തിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയും. എല്ലാ മൃഗങ്ങളെയും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? കഴിയില്ല. എല്ലാ മൃഗങ്ങളെയും മനുഷ്യന് യാത്രക്കോ മനുഷ്യന് ഭക്ഷണത്തിനോ മനുഷ്യന് മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ജീവികളെ അള്ളാഹു സുബ്ഹാനഹു വതആല കാലികളെ അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു. ഒട്ടകങ്ങളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം. കുതിരകളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം. മാടുകളെ ഇണക്കാം, ആടുകളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം. ഭക്ഷണം കഴിക്കൊടുക്കാം, വീട്ടിൽ വളർത്താം. അത് നമ്മളെക്കൂടി ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ വളർത്തുന്ന ഒരു സംവിധാനമില്ലെങ്കിൽ ഒരുപക്ഷേ അവയുടെ വംശനാശങ്ങൾ സംഭവിച്ചു പോയേക്കാം. മനുഷ്യനെക്കൂടി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിൽ മനുഷ്യൻ വീട്ടിനകത്ത് വളർത്തുന്ന ഈ ജീവജാലങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അവയ്ക്ക് മുകളിൽ യാത്ര ചെയ്തിരുന്നു. അത് ഇന്നോ ഇന്നലെയോ മുതലല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി. മനുഷ്യൻ അവയുടെ ഭക്ഷണം കഴിക്കുന്നു, ആയിരക്കണക്കിന് വർഷങ്ങളായി. മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നൊരു ഭക്ഷണമാണ്. മാംസം മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണമാണ്. എന്നാൽ മാംസം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. അധികമായാൽ മാംസമല്ല അല്ലാത്ത ഭക്ഷണങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വതആല മാംസം പ്രധാന ഭക്ഷണമാകുന്ന എത്രയോ ഭൂപ്രദേശങ്ങൾ നമുക്കറിയാം ലോകത്തുണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിലുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യന് അത് കഴിച്ച് ജീവിക്കാൻ കഴിയാവുന്ന ഒരു ശാരീരിക പ്രതിയും പ്രകൃതിയും ആന്തരികാവയവങ്ങളുമാണ് മനുഷ്യനിൽ സംവിധാനിച്ചിട്ടുള്ളത്. അത് മനുഷ്യന് ഉപകാരപ്പെടുന്നൊരു ഭക്ഷണമായി അള്ളാഹു നിശ്ചയിച്ചു തന്നു. വദല്ലൽനാഹാലഹും ഫമിൻഹാ റുകൂബുഹും വമിൻഹാ യഅകുലൂൻ. അവയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് അവരുടെ വാഹനങ്ങൾ ഉണ്ടാകുന്നു. വമിൻഹാ യഅകുലൂൻ, അവയിൽ നിന്ന് മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? വലഹും ഫീഹ മനാഫ, വലഹും അവർക്കുണ്ട് ഫീഹ അവയിൽ ആ കാലികളിൽ മനാഫ ഉപകാരങ്ങൾ, വമശാരിബ് പാനീയങ്ങളുമുണ്ട്. അഫലായിഷ്കുറൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ വളർത്തുന്ന കാലികളെന്ന് പറയുന്നത്. റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. രണ്ട് പ്രയോജനങ്ങൾ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, റക്കൂബും പിന്നെ ഭക്ഷണവും, വാഹനവും ഭക്ഷണവും. ഇനിയുള്ള മറ്റൊരു ഉപകാരം കൂടി ആയത്തിൽ പഠിപ്പിക്കുന്നു, മശാരിബ് പാനീയമാണ്. മൂന്നുപകാരങ്ങൾ എണ്ണിപ്പറഞ്ഞു. വ മനാഫിഉ ഫീഹ മനാഫിഉ, അതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ, നാല് പദപ്രയോഗങ്ങൾ. ഒന്ന് വാഹനമാണ് കാലികൾ, രണ്ട് ഭക്ഷണമാണ് കാലികൾ, മൂന്ന് പാനീയം കാലികളിലുണ്ട്, നാല് അതല്ലാത്ത ധാരാളം ഉപകാരങ്ങളുണ്ട്. എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ! വാഹനമായി വർഷങ്ങളായി, ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങളായി കാലികൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ മാടുകളെയും ആടുകളെയും ഒട്ടകങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. പാലിനു വേണ്ടി സഹസ്രാബ്ദങ്ങളായി വീടുകളിൽ കാലികളെ മനുഷ്യൻ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ ഇതല്ലാത്ത സ്ഥലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വതആല കാലികളെ സംബന്ധിച്ച്, അവയുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് എന്ന നിലയ്ക്കുള്ള വിശദീകരണങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. വ ഇന്നലക്കും ഫില്ലൻ ആമില ഇബറ സൂറത്ത് മുഅ്മിനൂനിലെ 21-ാമത്തെ ആയത്ത്, മനുഷ്യരെ നിങ്ങൾക്ക് കാലികളിൽ ഗുണപാഠമുണ്ട്. നുസ്ഖീകും, നിങ്ങൾക്ക് നാം നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. മിമ്മാ ഫീ ബുസൂനിഹ, അവയുടെ ഉദരങ്ങളിൽ നിന്ന്. വലക്കും ഫീഹ മനാഫിഉ കസീറ, പാല് മാത്രമല്ല നിങ്ങൾക്ക് സമീകൃത ആഹാരമാണ് പാല്. ആർക്കാണതിൽ തർക്കമുള്ളത്? കാലികളുടെ, മാടുകളുടെ, ആടുകളുടെ ഉദരങ്ങളിൽ നിന്നുണ്ടാകുന്ന പാല് എന്നുള്ളത് മനുഷ്യന് ഏറ്റവും പ്രയോജനപ്പെടുന്ന, വിശിഷ്യ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സമീകൃത ആഹാരം എന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുത. അത്രയധികം പ്രയോജനം മനുഷ്യന് കാലികളിലുണ്ട്. വമലക്കും ഫീഹ മനാഫിഉ കസീർ, അതല്ലാത്ത ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. വമിൻഹാ തഅക്കുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ, കപ്പലുകളിലും കാലികൾക്ക് മുകളിലും നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നവ, നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ ചുമക്കപ്പെടുന്നു, അഥവാ അവയെ വാഹനങ്ങളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. വാഹനം, ഭക്ഷണം, പാനീയം. ആ പാനീയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും വിശദീകരിച്ചു. വ ഇന്നലക്കും ഫില്ലൻ ആമില ഇബറ, കാലികളിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹ, അവയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പാനീയം നൽകുന്നു. മിംബൈനി ഫർസിം വധമിൽ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. മിംബൈനി ഫർസിം വധമിൻ, അവയുടെ മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന്, കാലികളുടെ ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് ലഭിക്കുന്നത് ലബനൻ ഖാലിസൻ, കളങ്കമില്ലാത്ത പാലാണ്. സായിഗൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്കേറെ ആസ്വാദ്യകരമായ, നല്ല സ്വാദുള്ള, രുചികരമായ, അല്ലെ, ഏറ്റവും നല്ല ആഹാരമായിട്ടുള്ള പാല് എവിടെ നിന്നാണ് വരുന്നത്? അത് ചാണകത്തിനും രക്തത്തിനും, മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ്. എന്തൊരത്ഭുതമാണ്, എന്തു വലിയ ദൃഷ്ടാന്തമാണ്! റബ്ബിൻ്റെ സൃഷ്ടികളിൽ എന്തുമാത്രം വലിയ ഒരത്ഭുതമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു വച്ചിട്ടുള്ളത്! അതിനെ വേണ്ടെന്നു വെക്കുകയല്ല, അത്തരമൊരു കൃഷിയെ, ഒരു സംവിധാനത്തെ, മനുഷ്യന് ഉപകാരമുള്ള ഒരു വ്യവസ്ഥിതിയെ നിരാകരിക്കുകയല്ല, അവയെ ചൂഷണം ചെയ്യുകയുമല്ല ചെയ്യേണ്ടത്. ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പോഴും വാഹനങ്ങളായി അനേകായിരം ഗ്രാമങ്ങളിൽ, എത്രയെത്രയോ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു, ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ, കോടാനക്കോടി ജനങ്ങളുടെ ഭക്ഷണമാണ്, കോടാനക്കോടി ജീവനങ്ങളുടെ ഉപജീവന മാർഗമാണ്, കോടാനക്കോടി ജനങ്ങളുടെ വാഹനമാണ്. അതല്ലാത്തവ മനാഫിഓ കസീറ, പരിധികളില്ലാത്ത ഉപകാരങ്ങൾ, വസ്ത്രം ധരിക്കുന്നത് ഇവയുടെ രോമങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ്. ഒരുപാട് പാത്രങ്ങളും സംവിധാനങ്ങളും നിത്യജീവിതത്തിലെ ഉപകരണങ്ങളും ഉണ്ടാക്കുന്ന ഇവയുടെ തുകൽ ഉപയോഗിച്ചാണ്. കൊമ്പുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. എല്ലുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. പണ്ടില്ലാത്ത പുതിയ പുതിയ ഉപയോഗങ്ങൾ കാലികളെ കൊണ്ടുണ്ട്, അല്ലേ? ബയോഗ്യാസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ജൈവവളത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്തെല്ലാം ഉപയോഗങ്ങളാണ്, എന്തെല്ലാം ആവശ്യങ്ങളാണ്! യഥാർത്ഥത്തിൽ ഒരു മഹാത്ഭുതം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമായി അൻആം, കാലികളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ, മനുഷ്യജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സംവിധാനമായി, ഒരു ഉപകാരമുള്ള വസ്തുവായി, പ്രകൃതിയിലെ മനുഷ്യന് ഏറ്റവും ഉപയോഗമുള്ളൊരു വസ്തുവായി കാലികൾ നിലകൊള്ളുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ എടുത്തു പറയുന്നത്. 71 മുതൽ 73 വരെയുള്ള ആയത്തുകൾ ഒരിക്കൽ കൂടി പറയാം അവയുടെ ആശയം. അവലം യറൗ, അവർ കണ്ടില്ലേ, അന്നാ, നിശ്ചയമായും നാം, ഖലഖന, സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, മിമ്മാ അമിലത് സൈദീന, നമ്മുടെ കരങ്ങളിൽ, കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻ ആമൻ, കാലികളെ, ഫഹും ലഹ മാലിക്കൂൻ, അങ്ങനെ അവർ അവയുടെ ഉടമകളായി തീർന്നു. വദല്ലൽനാഹാലഹും, നാം അവയെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമിൻഹാ, അവയിൽ നിന്ന്, റക്കൂബുഹും, അവരുടെ വാഹനങ്ങളുണ്ട്. വമിൻഹാ, അവയിൽ നിന്ന്, യഅക്കുലൂൻ, അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വലഹും ഫീഹാ മനാഫിഉ വമശാരിബ്, അല്ലാഹു വലഹും, അവർക്ക് ഫീഹാ, അതിലുണ്ട്, മനാഫിഉ, ധാരാളം ഉപകാരങ്ങളുണ്ട്. വമശാരിബ്, പാനീയവുമുണ്ട്. അഫലാ യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? അല്ലാഹു ചെയ്തു വെച്ച ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? റബ്ബ് ചെയ്തു കൊടുത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? എന്നിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. സുഹൃത്തുക്കളെയും നമ്മുടെ ശ്രദ്ധാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്കൊരു ഭാരമല്ല, ഇതൊരു പീഡനമല്ല, ഇതൊരു ക്രൂരതയല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ ഈ കാലിസമ്പത്തിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു പ്രകൃതി സമ്പത്തായി ഇതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സമ്പത്തിനെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ അവയുടെ പിന്നെ എന്താ പറയുക, വിൽപ്പനകളും വാങ്ങലുകളും അവയുടെ മാംസത്തിൻ്റെ ഉപയോഗവും ഒക്കെ നിർത്തിവെച്ചാൽ പ്രശ്നം യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ ഉപജീവന മാർഗത്തെ, ഒരു വലിയ അനുഗ്രഹത്തെ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു അസംസ്കൃത വസ്തു എന്ന നിലയ്ക്ക്, ഒരു സ്രോതസ് എന്ന നിലയ്ക്ക്, ഒരു വലിയ ഖനിയാണ് യഥാർത്ഥത്തിൽ കാലിസമ്പത്ത്. അതിനെ നിരാകരിക്കുകയും അതിനെ നഷ്ടപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞല്ലോ, കാലികളുടെ എല്ലുകളിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്, മറ്റു പല വസ്തുക്കളും ഉണ്ടാക്കുന്നുണ്ട്. കാലികളുടെ പിന്നെ മലത്തിൽ, ചാണകത്തിൽ നിന്ന് അവ ജൈവവളമായി വരുന്നു, അവ ബയോഗ്യാസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അവയുടെ രോമങ്ങളിൽ നിന്ന് പിന്നെ നമുക്കറിയാം പല വിധത്തിലുള്ള വസ്ത്രങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ തുകൽ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ, നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കൊമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ആളുകളുടെ ഉപജീവന മാർഗമായി അവ മാറുന്നുണ്ട്. മാംസം ഒരു വലിയ വ്യവസായത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഏരിയയാണ്. മനുഷ്യന് നല്ല ഭക്ഷണമാണ് അവയുടെ പാല്. ആ പാലിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഒരു വിശാലമായ റബ്ബിൻ്റെ വലിയ ഒരനുഗ്രഹമായി. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അഫലാ യഷ്കുറൂൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അവർ നന്ദി കാണിക്കുന്നില്ലേ? അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? നമ്മൾ പല വിധത്തിലുള്ള പിന്നെ വിദണ്ഡവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ റബ്ബി നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ നിരാകരിക്കുകയാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ ഫഹും ലഹാ മാലികൂൻ വദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅകുലൂൻ വലഹും ഫീഹാ മനാഫിഉ വമശാരിബു അഫലാ യഷ്കുറൂൻ. അള്ളാഹു ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീൻ 71, 72, 73 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
2: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
2: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
7: വചനം 15.
8: വലില്ലാഹി, അല്ലാഹുവിനു, അല്ലാഹുവിനു തന്നെ, യസ്ജുദു, സുജൂദ് ചെയ്യുന്നു, മൗ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലും, തൗഅൻ, അനുസരണപൂർവം, സ്വമനസ്സാലെ, വകർഹൻ, അതൃപ്തിയോടും, വെറുപ്പായിക്കൊണ്ട്, നിർബന്ധിതമായും, വലിലാലുഹും, അവരുടെ നിഴലുകളും, ബിൽ ഗുദുവി, രാവിലെ, വൽ ആസാൽ, വൈകുന്നേരവും വൈകുന്നേരങ്ങളിലും,

0: ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ സ്വമനസ്സാലെയും വെറുപ്പോടെയും അള്ളാഹുവിനു തന്നെ സുജൂദ് ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു.
1: ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകളിൽ ഒന്നാണിതും. ആരാധനയായി ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തെ ഉദ്ദേശിച്ചാണ് സാധാരണ നാം സുജൂദ് എന്ന് പറയാറുള്ളതെങ്കിലും വിധേയത്വവും താഴ്മയും പ്രകടിപ്പിക്കുക എന്നാണതിന്റെ മൂലാർത്ഥം. സുജൂദ് രണ്ടു വിധത്തിലുണ്ട്, സ്വന്തം ഇച്ഛയനുസരിച്ചുള്ളതും ഏതെങ്കിലും നിലക്കുള്ള വിധേയത്വം അനുസരിച്ചുള്ളതും. ഇച്ഛാനുസരിച്ചും സ്വമനസാലയും ഉണ്ടാകുന്ന സുജൂദാണ് പുണ്യകർമ്മവും പ്രതിഫലം നൽകപ്പെടുന്നതുമായിരിക്കുക. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും ആരാധന ചെയ്യുകയും ചെയ്യുവിൻ എന്നതുപോലെയുള്ള കൽപ്പനകൾ ഈ അർത്ഥത്തിലുള്ള സുജൂദിനെ പറ്റിയാകുന്നു. നിഴലുകൾ സുജൂദ് ചെയ്യുന്നുവെന്ന് ഈ വചനത്തിലും സൂറത്ത് നഹ്ലിലെ 48 കാണുന്നത് രണ്ടാമത്തെ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന സുജൂദിനെ പറ്റിയുമാകുന്നു. ആകാശഭൂമികളിലുള്ള ജീവികളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുവെന്ന് സൂറത്ത് നഹ്ലിലെ 39 പറഞ്ഞിരിക്കുന്നതിൽ ഈ രണ്ടർത്ഥത്തിലുള്ള സുജൂദുകളും ഉൾപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറയുന്ന പക്ഷം താഴ്മയും ഭക്തിയും അർപ്പിച്ചുകൊണ്ട് ആരാധനാരൂപത്തിൽ ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തിനും ഏതെങ്കിലും നിർബന്ധത്തിനോ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്കോ വഴങ്ങിക്കൊണ്ടുള്ള വിധേയത്വത്തിനും സുജൂദ് എന്ന് പറയപ്പെടും. ഇമാം റാഗിബിന്റെ അൽ മുഫ്രദാത്തും മറ്റും നോക്കുക. ആകാശഭൂമികളിലുള്ളവർ മാംഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, മനുഷ്യർ, ജിന്നുകൾ എന്നീ ബുദ്ധിവർഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. മലക്കുകൾ മുഴുവനും മനുഷ്യരിലും ജിന്നുകളിലുമുള്ള സത്യവിശ്വാസികളും സ്വമനസാലെയും ഇച്ഛയനുസരിച്ചും തന്നെ അള്ളാഹുവിന് ആരാധനയായി സുജൂദ് ചെയ്യുന്നു. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരാകെക്കൊണ്ട് മനമില്ല മനസ്സോടെയാണെങ്കിലും അവരും അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ചില അത്യാപൽ ഘട്ടങ്ങൾ നേരിടുമ്പോൾ തങ്ങളുടെ ഇതര ദൈവങ്ങളെയെല്ലാം മറന്ന് യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് അവന് സുജൂദായി വീഴുവാൻ ബഹുദൈവ വിശ്വാസികളും ചിലപ്പോൾ നിർബന്ധിതരാകാറുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കു മുന്നിൽ തലകുനിക്കുകയും അവക്ക് വഴങ്ങുകയും ചെയ്യുന്നതിൽ നിന്ന് ആരും ഒഴിവല്ലതാനും. ജീവികളും നിർജീവികളുമടക്കം സകല വസ്തുക്കളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ തന്നെ. നിഴലുകൾ പദാർത്ഥങ്ങളില്ലെങ്കിലും അവ പോലും അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണമായി രാവിലെയും വൈകുന്നേരവും അവയ്ക്ക് ദൈർഘ്യം കൂടുന്നു, പിന്നീട് അവ ചുരുങ്ങുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ അവ വലത്തോട്ട് തിരിയുന്നു, മറ്റു ചിലപ്പോൾ ഇടത്തോട്ടും തിരിയുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും പരിശുദ്ധതയെയും വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണല്ലോ. സൂറത്ത് നഹൽ 48-49, സൂറത്തിൽ ഹജ്ജ് 18 എന്നീ വചനങ്ങളും അവയുടെ വ്യാഖ്യാനവും കൂടി നോക്കുക.
2: വചനം 16.
0: ഉൽ, പറയുക. മൻ, ആരാണ്? റബ്ബു, റബ്ബ്, രക്ഷിതാവ്, നാഥൻ. അസ്സമാവാതി, ആകാശങ്ങളുടെ. വൽ അർദ്, ഭൂമിയുടെയും. ഉൽ, പറയുക. അല്ലാഹു, അല്ലാഹുവാണ്. ഉൽ, പറയുക. അഫത്തഖദ്തും, എന്നിരിക്കെ അപ്പോൾ നിങ്ങൾ ആക്കിയിരിക്കയാണോ? മിൻ ദൂനിഹി, അവന് പുറമെ. ഔലിയാ, ചില രക്ഷാധികാരികളെ, കാര്യകർത്താക്കളെ. ലാ യംലിക്കൂൻ, സ്വാധീനമാക്കാത്ത. അവർ അധീനമാക്കുന്നില്ല. ലി അംഫുസിഹിം, തങ്ങളുടെ സ്വന്തങ്ങൾക്ക്, തങ്ങൾക്കു തന്നെ. നഫ് അൻ, ഒരു ഉപകാരത്തെ. വലാ ദറൻ, ഒരു ഉപദ്രവത്തെയും ഇല്ല. ഉൽ, പറയുക. ഹൽ യസ്തവി, സമമാകുമോ. അൽ അഅമ, അന്ധൻ. വൽ ബസീർ, കാഴ്ചയുള്ളവനും. അം, അതല്ല, അല്ലാത്ത പക്ഷം. അതോ. ഹൽ തസ്തവി, സമമാകുമോ. അല്ലുലുമാറ്റു, അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ. വൻ നൂറു, പ്രകാശവും. അം ജഅലു, അതല്ല അവർ ആക്കിയോ. ലില്ലാഹി, അല്ലാഹുവിന്. ശുറകാ, ചില പങ്കുകാരെ. ഖലഖു, അവർ സൃഷ്ടിച്ചിരിക്കുന്നു. കഖൽഖിഹി, അവൻ്റെ സൃഷ്ടി പോലെ. ഫതശാബഹ, എന്നിട്ടു തിരിച്ചറിയാതായി. പരസ്പരം സാദൃശ്യമായി. അൽ ഖൽഖു സൃഷ്ടി. അലൈഹിം അവർക്ക്. ഖുൽ പറയുക. അല്ലാഹു അല്ലാഹു. ഖാലിഖു സൃഷ്ടാവാകുന്നു. കുല്ലി ശൈഇൻ എല്ലാ വസ്തുവിൻ്റെയും. വഹുവൽ വാഹിദു അവനത്രേ ഏകനും. അൽ ഖഹാർ സർവാധികാരിയായ.

0: فتشابه الخلق عليهم قل الله خالق كل شيء وهو الواحد القهار.
1: പറയുക, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്? പറയുക, അല്ലാഹുവാണ്. അഥവാ എന്നല്ലാതെ മറുപടി പറയുവാനില്ലല്ലോ. പറയുക, എന്നിരിക്കെ തങ്ങളുടെ സ്വന്തങ്ങൾക്കു തന്നെയും ഒരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യുവാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ അവന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയോ? പറയുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? അല്ലാത്ത പക്ഷം അന്ധകാരങ്ങളും പ്രകാശവും സമമാകുമോ? അതല്ല അള്ളാഹുവിനു ഇവർ പങ്കാളികളെ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ? അതെ, അവൻ സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സൃഷ്ടികൾ തമ്മിൽ തിരിച്ചറിയാതായിരിക്കുന്നുവോ? പറയുക, അള്ളാഹു എത്രേ എല്ലാ വസ്തുവിൻ്റെയും സ്രഷ്ടാവ്. അഥവാ വേറെ സ്രഷ്ടാവേ ഇല്ല. അവനത്രേ സർവാധികാരിയായുള്ള ഏകനും.
2: ബഹുദൈവ വിശ്വാസിയെ അന്ധനോടും, ബഹുദൈവ വിശ്വാസത്തെ അന്ധകാരത്തോടും, സത്യവിശ്വാസിയെ കാഴ്ചയുള്ളവനോടും, സത്യവിശ്വാസത്തെ പ്രകാശത്തോടും ഉപമിച്ചിരിക്കുകയാണ്. ഈ വചനത്തിലെ ആശയം ഒരു വിശദീകരണവും കൂടാതെ സ്വയം വ്യക്തമാകുന്നു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഹാഫിദ് റമളാൻ ഷക്കൂർ അൽ കുർദി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ആണ് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം പാരായണം നിർവഹിക്കുന്നത്.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിലെ 60 മുതൽ 96 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബൽ ഹൈൽ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, tuned to reality.
0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ പ്രതിഭാശാലികളായ കുരുന്നുകളുടെ ഖുർആൻ പാരായണം. ഇത്തരം ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്.

0: പീസ് റേഡിയോ കിഡ്സ് ടൈം കുഞ്ഞുനാളിലെ ഖുർആനിന്റെ മാധുര്യം നുകരുകയും വിശുദ്ധ ഖുർആൻ മുഴുവനായും മനഃപ്പാഠമാക്കി ലോകത്തെ ജനങ്ങളിലേക്ക് തങ്ങളുടെ മധുരമായ ശബ്ദത്തിൽ അത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ചെറുപ്രായത്തിലുള്ള ഖാരിഇകളുടെ ശബ്ദമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈം പരിപാടിയിൽ ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദത്തിലാണ് ഖുർആന്റെ മധുരതരമായ പാരായണം നാം ശ്രദ്ധിച്ചത്.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അറാദ് 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. കാര്യ റഷീദ് സൗഫി.

ഖുർആൻ റേഡിയോ തൻസീൽ വിശ്വപ്രശസ്ത ഖുർആൻ ഖാരിഈകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. പാരായണം മിഷ്അരി റാഷിദ് അൽ അഫാസി.

وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر.

0: പരിശുദ്ധ ഖുർആനിലെ അധ്യായം അൽ ഖലം മുതൽ അന്നബ വരെയാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ചെയ്തത് മിഷ്അരി റാഷിദ് അൽ അഫാസി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഗാശിയ ആണ്. സൂറത്തുൽ ഗാശിയ ജുമാ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് അമുഖമായി പറയുകയാണ്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട നിയമങ്ങളെ എന്ന് നോക്കാം. ഹൽ അത്താക്ക, അവിടെ ഹൽ അ രണ്ടും രണ്ടക്ഷരമായിട്ട് തന്നെ ശരിക്കുച്ചരിക്കണം. ഹല്ലത്താക്ക എന്ന് പറഞ്ഞു പോകരുത്. ഹല്ലത്താക്ക അല്ല, ഹൽ അത്താക്ക.

0: തസ്ല നാറൻ ഹാമിയ വീണ്ടും ഇളഹാറാണ് തൻവിന് ശേഷം ഹാ തുസ്ക മിൻ ഐനിൻ ഇളഹാർ ഐനിൻ ആനിയ വീണ്ടും ഇളഹാർ രണ്ട് ഇളഹാർ അതിലുണ്ട് കൃത്യമായി ഊന്നത്തില്ലാതെയാണ് ഉച്ചരിച്ചാൽ മതി മിൻ ഐനിൻ ആനിയ ലൈസലഹും ത്വാമുൻ ഇല്ല അതും തെൻവിന് ശേഷം ഹംസയാണ് പിന്നെ മിൻ വരെ ഇഖ്ഫ ആണ് നന്നായിട്ട് മണിക്കുക ലാ യുസ്മിനു വലാ യുഗനി മിൻജോ മിൻജോ ഇഖ്ഫ ആണ് നല്ല ഉന്നത്തോടു കൂടി മണിച്ചുകൊണ്ട് ഓതുക പിന്നെ ഉജൂഹു യൗമഇദിൻ അതും ഇദ്ഗാം ഇദ്ഗാം ബിഗുന്ന യൗമഇദിന്ന അതും അങ്ങനെ തന്നെ തെൻവിൻ ശേഷം നൂനാണ് ിയ ഫി ജന്നത്തിൻ ജന്നത്തിൻ ആ തെന്നുവിന് ശേഷം അയിനാണ് ഇലുഹാർ ലാ തസ്മ ഫി ഹലാഹിയ ഫിഹ അയിനുഞ്ച ഇഖ്ഫ ആണ് നല്ലോണം മണിക്കണം സുറുറും മർഫു ഇദ്ഗാം ബിഗുന്ന സുറുറു തെന്നുവിന് ശേഷം മീം സുറുറുമ്മ ആ മീം ഇരട്ടിപ്പിച്ച് ഉന്നത്തോടുകൂടി ഉച്ചരിക്കുക വാക്കുബാബും വാക്കുവാബും അതും അങ്ങനെ തന്നെ അഖുവാകും അഖുവാബും മൗളുഅ തെൻവിന് ശേഷം മീം വനമാരിഖ് മസ്ഫൂഫ സറാബിയും മബ്സൂസ അഫലാ യൻളുറൂന നൂനുസാക്കിനു ശേഷം ലാ ആണ് ഇഫ ശരിക്ക് മണിച്ചുച്ചരിക്കുക ഉന്നത്തോടുകൂടി പിന്നെ ഇലസ്സമാഇ മദ് മദ് മുത്തസിലാണ് നിർബന്ധമായും നീട്ടേണ്ടതാണ് വൈലൽ ജിബാലി കൈഫ നുസിബത്ത് വൈലൽ അർളി കൈഫ സുദ്ധിയത്ത് ഫദക്കിർ ഫദക്കിർ അവിടെ തഫ്ഹീം പാടില്ല രായിട്ട് ഉച്ചരിക്കുക തർക്കേക്ക് ഇന്നമാ അദ് മുൻഫസിൽ അൻത നൂന് സാക്കിന് ശേഷം ത ഇഖ്ഫ ലൈസ അലൈഹിം അലൈഹിം ബി ചെറിയൊരു ഉന്നത്തോടു കൂടി ഉച്ചരിക്കുക സ്വൈത്യർ അതും അങ്ങനെ തന്നെ രായിട്ട് ഉച്ചരിക്കുക മന്തവല്ല മന്തവല്ല فَيُعَذِّبُهُ اللَّهُ الْعَذَابَ الْأَكْبَرَ إِنَّ إِلَيْنَا إِيَابَهُمْ مَدْمُومٌ فَصِلٌ ثُمَّ إِنَّ عَلَيْنَا حِسَابَهُمْ قَوْلًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ
1: أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ
0: بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ
1: بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ

0: عين النور ده النبي بارك.
1: عاملة ناصبة.
0: لا لو منيكنم شد الله.

0: അള്ളാഹു ഖുർആൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ഓതുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. വാഹറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ഗാസിയയിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ ഈ ക്ലാസ്സിലൂടെ നമ്മെ തെറ്റിപ്പെടുത്തിയത്.
2: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറ അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ ഖിറാഅത്തിൽ വരുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ മഖ്റജ് കൊണ്ടും തജ്വീദിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടും അക്ഷരങ്ങൾക്ക് നൽകേണ്ട സിഫത്തുകൾ അറിയാതെ ആയിക്കൊണ്ടുമൊക്കെ വരുന്ന തെറ്റുകൾ ധാരാളമാണ്. സാധാരണ ഖിറാഅത്തിൽ സാധാരണ ഓതിപ്പോകുമ്പോൾ ഇത്തരം തെറ്റുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഇത്തരം വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഖലമിലെ 25 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി വന്നത്. സൂറത്തുൽ ഖലമിലെ ബാക്കി ഭാഗം 26 മുതൽ ശ്രദ്ധിക്കുക.

فلما رأوها قالوا إنا لضالون. ഈ ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ ഫലമ്മ റഔഹ, ഇവിടെ ഓതിപ്പോകുമ്പോൾ റഔഹ ഹ എന്ന ശബ്ദം പലപ്പോഴും വരില്ല. എങ്ങനെ? ഫലമ്മ റഔഹ ഖാലു, ഫലമ്മ റഔഹ ഖാലു, ഇങ്ങനെ പറയുമ്പോൾ ഹ എന്ന ശബ്ദം കേൾക്കുകയില്ല. അഥവാ ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ്, അത് കൃത്യമല്ലാതായി ആയിപ്പോവും. എങ്ങനെ? നമ്മൾ സ്പീഡിൽ ഓതിപ്പോകുമ്പോൾ റഔഹ ഖാലു എന്ന് പറയുമ്പോൾ ഖാലു ഇന്ന, ഇതോ ഖാലു ഇന്ന എന്നാവും. ഖാലു ഇന്ന മദ് ചെയ്യാതിരുന്നാൽ ഹംസയുടെ ഉച്ചാരണം ശരിയാവുകയില്ല. അപ്പോൾ ഖാലു ഇന്ന മദ് മുൻഫസുൽ ചെയ്യണം. ലദാലൂൻ, ഇവിടെ ലദാലൂൻ ഓതുന്നത് ലദാലൂൻ എന്നായിരിക്കും. സ്വാദിന് പുള്ളിട്ടാൻ ദ ലദാ ലദാലൂൻ അങ്ങനെ തന്നെ ഓതണം. ബൽ നഹ്നു മഹ്റൂമൂൻ, ബൽ നഹ്നു മഹ്റൂമൂൻ, ഇവിടെ നഹ്നു ഹ മഹ്റൂമൂൻ ഹ, ഇവിടെ രണ്ടും ശ്രദ്ധിക്കേണ്ടത് ഹ എന്ന അക്ഷരമാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹ ഓതുമ്പോൾ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ലാതെ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ല. ബൽ നഹ്നു മഹ്റൂമൂൻ. قال اوسطهم, ഇവിടെ ഖാഫിന്റെ ഉച്ചാരണം قال قال അല്ല قال اوسطهم. اوسطهم ط നമ്മൾ ഓതുന്നതോ ഔസത്തുഹും. ഇവിടെ ത ആണോ ത ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഔസത്തുഹും എന്ന് പറഞ്ഞു പോകുന്നു. ഔസത്തുഹും എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും തന് ലൊമ്മ കൊടുത്താൽ എന്താണോ ശബ്ദം തു. ഈ ത എന്ന അക്ഷരമാണ് വരിക എന്നർത്ഥം. അതുകൊണ്ട് ഔസത്തുഹും എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക തന്നെ വേണം. അതുപോലെ ഔസത്തുഹും അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും, ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഇത് ഖാമുത്തമാസിലേൻ, ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഓതാറുള്ളത് അഖുല്ലക്കും. എങ്കിലും അവിടെ ശ്രദ്ധിക്കുക നിയമം ഇന്നതാണ് എന്നുള്ളത്. അതുപോലെ ഖാഫിൻ്റെ ഉച്ചാരണം അഖുല്ലക്കും അഖുല്ലക്കും, അവിടെയും ശ്രദ്ധിക്കുക. ലൗല തുസബ്ബിഹൂൻ, തുസബ്ബിഹൂൻ ഹ, തുസബ്ബിഹൂൻ അല്ല തുസബ്ബിഹൂൻ. 29-ാമത്തെ ആയത്തിൽ ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന ളാലിമീൻ. ഇവിടെ ഖാലു സുബ്ഹാന, സുബ്ഹാന റബ്ബിന, സുബ്ഹ സുബ്ഹ രണ്ടു മാറ്റുണ്ട്. സുബ്ഹാന റബ്ബിന ഖാ

എത്ര ഭംഗിയായിട്ട് നമുക്ക് ഓതാൻ പറ്റും. പക്ഷേ നമ്മൾ ഓതുന്നോ ഖാലു സുബ്ഹാന റബ്ബിന ഇന്നാ കുന്നാ ളാലിമീൻ. പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സുബ്ഹാന, മറ്റൊന്ന് ളാലിമീൻ. ളാലിമീൻ അല്ല ളാലിമീൻ. മുൻപല്ലുകളുടെ ഇരു നിരയാണ് അതിൻ്റെ മഹ്റജ്, നാവിൻ്റെ അറ്റം. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക എന്നുള്ളതും. കാരണം ഹറൂഫുൽ ഇസ്തിലാൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടെ ഉച്ചരിക്കേണ്ട അക്ഷരം. ഫഅഖ്ബല ബഅദുഹും അലാ ബഅദി യതലാവമൂൻ. ഇവിടെ ബഅദുഹും ദാദ്, ബഅദിൻ ദാദ്, രണ്ടും അതാണ് ശ്രദ്ധിക്കേണ്ടത്, ദാദിൻ്റെ ഉച്ചാരണം. ഖാലു യാ വൈലന ഇന്ന കുന്ന ത്വാഗീൻ ത്വാഗീൻ. ഖാലു യാ വൈലന ഇന്ന കുന്ന ത്വാഗീൻ. നമ്മൾ ഓതുന്ന എങ്ങനെയാ? ഇന്ന കുന്ന ത്വാഗീൻ ത്വാഗീൻ. പലതും പല രൂപത്തിലായിരിക്കും. ഏതായാലും കൃത്യമായ മഖ്റജിൽ നിന്ന് ഓതുവാൻ ശ്രമിക്കുക. ഖാലു യാ വൈലന ഇന്ന കുന്ന

0: സൂറത്തുൽ ഖലമിലെ 26 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശ്രദ്ധയോടുകൂടെ തജ്വീദ് അനുസരിച്ച് കൃത്യമായ പാരായണം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ മൂന്നാം അധ്യായം സൂറ അൽ ഇംറാൻ 23 മുതൽ 32 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ആദിൽ റയാൻ.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ 31 അധ്യായം സൂറ ലുഖ്മാന്റെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് സലേഹ് അൽ ഷഹൂദ്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് സൂറ ലുഖ്മാൻ 12 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് സലേഹ് അൽ ഷഹൂദ്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ. Tune to reality.
3: ഇനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 447-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 447-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറ അശ്വറയിലെ 69 മുതൽ 104 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി റഅദ് അൽ ഖുർദി.
1: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ യൂനുസിലെ 11 മുതൽ 25 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദുഖാനിലെ 51 മുതൽ 59 കൂടിയ വചനങ്ങളും, തുടർന്ന് സൂറ മുത്തഫിഫീനിലെ 22 മുതൽ 28 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷേഖ് മുഹന്ന.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന്

പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 32 മുതൽ 34 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ولا تتمنوا ما فضل الله به بعضكم على بعض

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 32 മുതൽ 34 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
1: വചനം 12.
2: ഹുവല്ലദി, അവൻ യാതൊരുവനാണ്. യുരീക്കും, നിങ്ങൾക്കു കാണിച്ചു തരുന്നു. അൽ ബർഖ, മിന്നൽ, മിന്ന്. ഖൗഫൻ, ഭയമായിട്ട്, ഭയത്തിനായി. വത്വമൻ, മോഹമായിട്ട്, മോഹത്തിനും. വയുൻശിഉ, അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അസ്സഹാബ, മേഘം, മേഘങ്ങൾ. അത്തിഖാൽ, ഘനപ്പെട്ടവയായ.
3: ഹുവല്ലദി യുരീകുമുൽ ബർഖ ഖൗഫൻ വത്വമൻ വയുൻശിഉസ്സഹാബ അത്തിഖാൽ.
2: അവനത്രേ നിങ്ങൾ ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്കു മിന്നൽ കാണിച്ചു തരുന്നവൻ. ഘനവത്തായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
1: വചനം 13.
2: വയുസബ്ബിഹു, തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു. പ്രകീർത്തനം, വാഴ്ത്തൽ നടത്തുകയും ചെയ്യുന്നു. അർറഅദു, ഇടി, ഇടിമുഴക്കം. ബിഹംദിഹി, അവന്റെ സ്തുതിയോടെ, അവനെ സ്തുതിച്ചുകൊണ്ട്. വൽ മലായികത്തു, മലക്കുകളും. മിൻ ഖീഫതിഹി, അവന്റെ ഭയത്താൽ, പേടി നിമിത്തം. വയുർസിലു, അവൻ അയക്കുകയും ചെയ്യുന്നു. അസ്സവാഇഖ, ഇടിത്തീകളെ, ഇടിവാൾ. ഫയുസീബു ബിഹ, എന്നിട്ടു അവയെ അവൻ ബാധിപ്പിക്കുന്നു. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വഹും, അവർ, അവരോ. യുജാദിലൂന, തർക്കം നടത്തുന്നു. ഫില്ലാഹി, അല്ലാഹുവിൽ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ. വഹുവ, അവനാകട്ടെ. ശദീദു, കഠിനമായവനാണ്, ശക്തിമത്തായവനാണ്. അൽ മിഹാൽ, തന്ത്രം, ഊക്ക്, ശക്തി, ഉഗ്രത, ക്രോധം.
3: വയുസബ്ബിഹു

0: അവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നു. അവനെക്കുറിച്ച് ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. ഇടിത്തീകളെയും അവൻ അയക്കുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു. അവർ അഥവാ അവിശ്വാസികൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാകട്ടെ ശക്തിമത്തായ തന്ത്രശാലിയുമാകുന്നു. അഥവാ അവനിൽ നിന്നു രക്ഷപ്പെടുക അവർക്കു സാധ്യമല്ല.
1: അള്ളാഹുവിന്റെ ശക്തിമാഹാത്മ്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ പോരുന്നതും നിത്യാനുഭവങ്ങളിൽപ്പെട്ടതുമായ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മിന്നൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അതിൻ്റെ ശക്തമായ തിളക്കം മൂലം മനുഷ്യർ ഭയന്ന് ഞെട്ടിപ്പോകുന്നു. അതിനെ തുടർന്നുണ്ടാകാവുന്ന മഴയെയും അതിൻ്റെ ഉപയോഗത്തെയും ഓർത്ത് മോഹവും ആശയും തോന്നുകയും ചെയ്യും. അതാണ് ഖൗഫം വതമഅ, ഭയത്തിനും മോഹത്തിനുമായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അസ്സിഖാൽ അഥവാ ഘനവത്തായ എന്ന് മേഘങ്ങളെ വിശേഷിപ്പിച്ചത് അവയിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരത്തെ സൂചിപ്പിക്കുന്നു. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമാകൊണ്ട് ആദ്യം നമുക്കനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അള്ളാഹു മിന്നലിനെ പറ്റി പ്രസ്താവിച്ചതും. അള്ളാഹു ആലം. കുറിപ്പ്: പ്രകാശം സെക്കൻഡിൽ 186,000 നാഴിക വേഗതയിലും ശബ്ദം 1 മിനിറ്റിൽ 11,000 നാഴിക വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വ്യക്തം തന്നെ. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്തായിരിക്കും? അള്ളാഹു പറയുന്നു: തുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. സാരം: 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. 17:44 ഈ ആശയം അടുത്ത 15-ാം വചനത്തിലും കാണാവുന്നതാണ്. അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതാണെന്നും അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നും വെച്ച് സമാധാനിക്കുവാനേ നിവൃത്തിയുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ് താനും. ഇടിയും ഇതിൽ നിന്ന് ഒഴിവല്ല. ഇടിത്തീയിൻ്റെ അഥവാ ഇടിവാളിൻ്റെ ഭയങ്കരതയും അതുമൂലം ഉണ്ടാകാറുള്ള അത്യാഹിതങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ പോലും മിടയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിത്തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെ ആപത്ത് സംഭവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാ മൻ യശാ, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇടി, മിന്നൽ, മേഘം, മഴ, ഇടിവാൾ എന്നിവക്കെല്ലാം ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അതിനു കാരണങ്ങൾ പലതും പറയുവാനുണ്ടെങ്കിലും ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയതും ആ കാരണങ്ങൾ ഒത്തുകൂടുമ്പോൾ അവയെ സൃഷ്ടിരംഗത്ത് വരുത്തുന്നതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല. അള്ളാഹു നിശ്ചയിച്ചു വച്ചതും നിലവിൽ കണ്ടുവരുന്നതുമായ ചില നടപടിക്രമങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നിന്ന കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നോ ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്നവയാണ് കാരണങ്ങളെന്നോ പറയുകയല്ലാതെ പുതിയ കാര്യകാരണ ബന്ധങ്ങൾ ഏർപ്പെടുത്തുവാൻ മനുഷ്യർക്കോ മനുഷ്യശാസ്ത്രങ്ങൾക്കോ സാധ്യമല്ല തന്നെ. എല്ലാം അവൻ്റെ വ്യവസ്ഥയും പരിപാടിയും അനുസരിച്ച് നടക്കുന്നു. എല്ലാം അവൻ്റെ സൃഷ്ടിയും. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് സത്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും അധികാരാവകാശങ്ങളിലും തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വാസികൾ. തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മേൽ അതിശക്തമായ നടപടി അള്ളാഹു എടുത്തേക്കുക തന്നെ ചെയ്യുമെന്നാണ് അവസാനത്തെ വാക്യത്തിൻ്റെ താൽപ്പര്യം. ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയാറുണ്ടായിരുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു:
2: അല്ലാഹുമ്മ ലാ തഖ്തുൽന ബിഗളബിക വലാ തുഹ്ലിക്ന ബിഅദാബിക വആഫിന ഖബ്ല ദാലിക.
1: അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ. അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ. അഹ്മദ്, തിർമദി, നസായി മുതലായവരും ബുഖാരി കിതാബുൽ അദബിലും. 2. ഇടി കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറഞ്ഞിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും പ്രസ്താവിച്ചിരിക്കുന്നു.
2: സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി,
1: യാതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധൻ, അവനെ ഞാൻ വാഴ്ത്തുന്നു.
2: ഇബ്നു ജരീർ.
3: വചനം 14.
0: ലഹു, അവനാണ്, അവനോടാണ്. ദഅവത്ത്, വിളി, പ്രാർത്ഥന. അൽഹഖ്, യഥാർത്ഥ, ന്യായമായ. വല്ലദീന യദ്ഊന, വിളിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ. ലാ യസ്തജീബൂൻ, അവർ ഉത്തരം നൽകുകയില്ല. ലഹും, അവർക്ക്. ബിഷൈഇൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. ഇല്ലാ കബാസതി, നീട്ടുന്നവനെപ്പോലെയല്ലാതെ, വിരുത്തുന്നവനെപ്പോലെയല്ലാതെ. കഫൈഹി, തൻ്റെ കൈപ്പത്തികളെ. ഇലൽ മാഇ, വെള്ളത്തിലേക്ക്. ലിയബ്ലുഗ, അത് എത്തുവാൻ വേണ്ടി. ഫാഹു, തൻ്റെ വായിൽ. വമാഹുവ, അതല്ലതാനും. ബിബാലിഗിഹി, അതിലെത്തുന്നത്. വമാ ദുആഉ, പ്രാർത്ഥന അല്ല, വിളി അല്ല. അൽ കാഫിരീന, അവിശ്വാസികളുടെ. ഇല്ലാ ഫീ ദലാൽ, വഴിപിഴവിലല്ലാതെ, വൃഥാവിലല്ലാതെ.

0: യഥാർത്ഥ വിളിച്ചു പ്രാർത്ഥന അവനോടാണ്, അഥവാ അവനോട് മാത്രമേ പാടുള്ളൂ. അവന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അവർ അവർക്കു യാതൊന്നും തന്നെ ഉത്തരം നൽകുന്നതല്ല. തന്റെ വായിൽ എത്തുവാൻ വേണ്ടി വെള്ളത്തിലേക്കു തന്റെ രണ്ടു കൈകൾ നീട്ടുകയും അത് അതിൽ അഥവാ വെള്ളം വായിൽ എത്താതിരിക്കുകയും ചെയ്യുന്നവനെപ്പോലെയല്ലാതെ അവിശ്വാസികളുടെ വിളിച്ചു പ്രാർത്ഥന വഴികേടിൽ അഥവാ വൃഥാ അല്ലാതെ മറ്റൊന്നുമല്ല.
1: വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുവാൻ അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരാൾ കിണറ്റിനരികെ ചെന്ന് ദാഹനിവൃത്തിക്കായി അതിലേക്ക് രണ്ടു കൈയും നീട്ടുന്നതിന് തുല്യമാകുന്നു. വെള്ളം അവിടെയുണ്ട്, അതവന് ആവശ്യവുമുണ്ട്. പക്ഷേ കൈനീട്ടിയത് കൊണ്ട് വെള്ളം വായിലെത്തുകയില്ലല്ലോ. തൊട്ടികെട്ടി മുക്കിയെടുക്കുകയാണ് വെള്ളം കിട്ടുവാനുള്ള മാർഗം. അതുപോലെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ അതിൻ്റെ നേർക്കുനേരെയുള്ള മാർഗം തന്നെ സ്വീകരിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ പോകുന്നില്ല. അത് അവിശ്വാസികളുടെ പണിയാകുന്നു. വെറും ഒരു പാഴ്വേല മാത്രമാണത്.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റാദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.
5: Peace Radio il adutathayi hrudaya vasantham. സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നിഷാദ് സലഫി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി وَمَنْ تَبِعَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ لينذر من كان حيا ويحق القول على الكافرين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 70-ാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്തു വച്ചത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. വമാ അല്ലംനാഹു ശിഅ്റ വമാ യംബഗീ ലഹ് ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ. കവിത നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവുമില്ല. ഇൻഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ, അതൊരു ഉത്ബോധനവും വ്യക്തമായ ഖുർആനും മാത്രമാകുന്നു. ഖുർആനിനെക്കുറിച്ച് അന്നും ഇന്നും പലരും ആരോപിക്കുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ ഒരു മറുപടിയാണ് ഈ ആയത്ത്. ഖുർആൻ കവിതയാണെന്നും മുഹമ്മദിൻ്റെ രചനയാണെന്നും ഒക്കെ വാദിച്ചിരുന്നവരോട് ഇതൊരു ഉത്ബോധനമാണ്, വ്യക്തമായ ഖുർആനാണ് എന്ന് അള്ളാഹു മറുപടി നൽകുന്നു. വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ മഹിതമായ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ, ദാലിന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോൾ ആ നൂനിനെ അവ്യക്തമാക്കി ഇങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത്. അതേ രൂപത്തിൽ തന്നെയാണ് തൊട്ടടുത്ത് സുക്കൂനുള്ള നൂന് മൻ എന്നതിൽ സുക്കൂനുള്ള നൂനും ഓതേണ്ടത്. മങ്കാന ലിയുൻദിറ മങ്കാന. അടുത്തത് ഒരു തൻവീനാണ്, ഹയ്യൻ എന്നതിലെ തൻവീൻ, ഹയ്യൻ അവസാനം ഒരു ൻ എന്ന ഉച്ചാരണമുണ്ട്. അത് വന്നിട്ടുള്ളത് വാവിന് മുമ്പാണ്. അപ്പോൾ ആ ൻ എന്ന ഉച്ചാരണത്തെ വ്യക്തമാക്കി ഉച്ചരിക്കാതെ ആ തൻവീനിനെ ആ വാവിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട്, ലയിപ്പിച്ചുകൊണ്ട്, ഔന്നത്തോടുകൂടി മണിച്ച് പാരായണം ചെയ്യണം. ആ മൂന്ന് കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ഓതാം, ശ്രദ്ധിക്കുക. മൂന്ന് ഭാഗമാണ് നമ്മൾ സൂചിപ്പിച്ചത്. യുൻദിറ എന്നിങ്ങനെ ഓതണം. മങ്കാന, അവിടെ പാരായണം ചെയ്യേണ്ട രീതി. ഹയ്യൗവ, അവിടെ ഓതേണ്ട രീതിയും പാരായണം ചെയ്യുമ്പോൾ കൂടെ ശ്രദ്ധിച്ചു ഓതുക. ലിയുൻദിറ മങ്കാന ഹയ്യൗവ യഹിഖ് القول على الكافرين لينذر من كان حيا ويحق القول على الكافرين. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗം അതാണ്. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ നമുക്ക് നൽകുന്ന സന്ദേശം? എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ലിയുൻദിറ? ഇൻദാറിന് വേണ്ടിയാണ് ഖുർആൻ. ഖുർആനിനെ സംബന്ധിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത്, ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ. ഇത് ഖുർആനാണ്, വ്യക്തമായ ഖുർആനും ഉത്ബോധനവുമാണ്. എന്തിനു വേണ്ടിയാണ് ഖുർആൻ? ലിയുൻദിറ, താക്കീതു ചെയ്യാൻ. മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു നൽകുക, മുന്നറിയിപ്പ് നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം. ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിന് നിയോഗിച്ചു? പ്രവാചകനെ എന്തിന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുന്നറിയിപ്പ് നൽകാനും രണ്ട്, സന്തോഷവാർത്ത അറിയിക്കുവാനും. അത്തബ്ശീറു വൽ ഇൻദാർ. എന്താണ് തബ്ശീർ? അത്തബ്ശീറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. ആരാണോ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത്, തൗഹീദ് അനുസരിച്ച് മുവഹ്ഹിദുകളായി, മുത്തബിഉകളായി, മുസ്ലിങ്ങളായി, വിശ്വാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് സ്വർഗമുണ്ട്. ആരാണോ ശിർക്കു ചെയ്ത് മുശ്രിക്കുകളായി, അവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ തിന്മയുടെ ആളുകളായി ജീവിക്കുന്നത്, അവർക്ക് നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാനും. ഷാഹിദൻ വ ബഷീറം വ നദീറ, നബിയെ നിയോഗിച്ചത് സാക്ഷിയായിട്ടാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്, അതുപോലെ തന്നെ താക്കീതുകാരനാണ്, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം മുന്നറിയിപ്പ് നൽകുക, ഒരു പരലോകം വരാനുണ്ട്, ഒരു വിചാരണ വരാനുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ നരകമുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്. കല്ലാ ഇന്നഹാ ലളാ, തീർച്ചയായും ലളയാണത്, നരകമാണ്. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ആരാണോ അയാളുടെ നന്മ തുലാസിൽ ഭാരം തൂങ്ങുന്നത്, അവൻക്ക് സംതൃപ്തകരമായ ജീവിതമാണ്. അത് തബ്ശീറാണ്, സന്തോഷവാർത്തയാണ്. വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെ നന്മയാണോ ഭാരം കുറഞ്ഞുപോയത്, അവൻ്റെ സംഗീതം ഹാവിയയാണ്. ഒമാ അദുറാക മാഹിയ, എന്താണ് ഹാവിയ എന്നറിയാമോ, നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയാണ്. അത് ഇൻദാറാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. നന്മ കുറഞ്ഞാൽ നരകമുണ്ട്, നന്മ ചെയ്താൽ സ്വർഗമുണ്ട്. ഇത് രണ്ടുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മനുഷ്യന് നൽകുന്ന ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആർക്കാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്? ആർക്കാണ് വിശുദ്ധ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നത്? അതാണ് തൊട്ടടുത്ത വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. മൻ കാന ഹയ്യൻ, ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക്. മരിച്ചുപോയവനോട് വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല, അവർക്ക് നന്മ ചെയ്യാൻ അവസരമില്ല. മരിച്ചു കഴിഞ്ഞവനോട് വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് തൗബ ചെയ്യാൻ അവസരമില്ല, അവർക്ക് ആയത്തുകൾ കേൾക്കാൻ സാധിക്കുകയില്ല. ആർക്കാണ് പിന്നെ? ജീവിച്ചിരിക്കുന്നവർക്കാണ്. ഹുദല്ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമാണ് ഖുർആൻ. വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിച്ചു നൽകാനുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശമാണ് ഖുർആൻ. കേൾവിശക്തിയുള്ളപ്പോഴാണ് ഉപദേശിക്കേണ്ടത്. കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിന് ചെവിക്കൊടുക്കേണ്ടത്, ഖുർആനിലെ ആയത്തുകൾ പഠിക്കേണ്ടത്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഈ ആയത്ത് ആവർത്തിച്ച് ഓതുന്നത് കേൾക്കാറുള്ള ഒരു സന്ദർഭം മരണവീടുകളിലാണ്. മരിച്ചു കിടക്കുന്നവൻ്റെ അടുത്ത് ആളുകൾ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. മരണവീട് സന്ദർശിക്കുമ്പോൾ പലരും വന്ന് പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാറുള്ള ഒരധ്യായമാണ് സൂറത്തു യാസീൻ. മരിച്ച് മയ്യത്ത് വീട്ടിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് പുറത്തെടുക്കുമ്പോൾ മുറ്റത്താളുകൾ തടിച്ചുകൂടി പാരായണം ചെയ്യാറുള്ള ഒരു അധ്യായമാണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീനിലെ 70-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ജീവിച്ചിരിക്കുന്നവനുള്ള മുന്നറിയിപ്പാകുന്നു വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്തിനവതരിപ്പിച്ചോ ആ ലക്ഷ്യത്തിൻ്റെ അപ്പുറമാണ്. പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ വിശിഷ്യ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഖുർആനിലെ ആയത്തിനെയും ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് എന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ? മരിച്ചവൻ്റെ അടുത്ത് പാരായണം ചെയ്യാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ എത്രയോ മരണങ്ങളുണ്ടായി. പ്രവാചകൻ്റെ വീട്ടിൽ മരണങ്ങളുണ്ടായി, പ്രവാചകൻ്റെ കുടുംബങ്ങളിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ ജീവിക്കുന്ന നാട്ടിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ സന്തത സഹചാരികൾ വഫാത്തായി, പ്രവാചകൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഷഹീദായി. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തോ, മരിച്ച വീട് സന്ദർശിക്കുമ്പോഴോ, മരിച്ച മയ്യത്തിനെ വീട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴോ, മരിച്ചു കഴിഞ്ഞ് മയ്യത്തു ഖബറടക്കിയ കബറിന് പുറത്തോ വിശുദ്ധ ഖുർആനോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളോ
7: വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തുകളോ പാരായണം ചെയ്തതായി യാതൊരുവിധ രേഖയും എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ലിയുന്ദിറമങ്കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ആ ലക്ഷ്യത്തിന് വിപരീതമായി പ്രവാചകൻ്റെ മാതൃകയിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. വിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യത്തിന് വിപരീതമായ ഒരു പ്രവർത്തനം, ഒരു ബിദ്അ, ഒരനാചാരം, ഒരു ദുരാചാരം നമ്മുടെ വീട്ടിലോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഖുർആനിൻ്റെ ലക്ഷ്യത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ലിയുന്ദിറമങ്കാന ഹയ്യ, ജീവനുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകൾ നമ്മൾ പഠിക്കണം, ഖുർആൻ എന്താണെന്ന് അറിയണം, വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. നിങ്ങൾ നോക്കൂ, ആളുകൾ എത്ര പേര് ഖുർആൻ പഠിക്കുന്നുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ എത്രയോ നാവാണ് നമുക്ക്. ലോക വിവിധ ഘട്ടങ്ങളിൽ ലോകാത്ഭുതമായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്ന് വാദിക്കാൻ, ഞങ്ങളുടെ ഖുർആൻ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളേതുമില്ലെന്ന് പലപ്പോഴും ആളുകൾക്ക് മുന്നിൽ അവകാശവാദമുന്നയിക്കാൻ, ഖുർആൻ വിശദീകരിക്കുന്ന സുന്ദരമായ നിയമ സംഹിതകളെക്കുറിച്ച്, സാമൂഹ്യ നിയമ പിന്നെ മര്യാദകളെ സംബന്ധിച്ച് ലോകത്തോട് സംവദിക്കാൻ നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ ഖുർആൻ പഠിക്കാനോ, ഖുർആനിൻ്റെ താക്കീതുകൾ എന്തൊക്കെയാണെന്നറിയാനോ, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശരീഅത്ത് എന്താണെന്നറിയാൻ, ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്ന നന്മകൾ, ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ചരിത്രം, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ സ്വഭാവ മാതൃകകൾ, ഖുർആനിലെ നിരോധനങ്ങൾ, ഖുർആനിലെ കൽപ്പനകൾ, ഖുർആനിലെ ഉപദേശങ്ങൾ, ഖുർആനിലെ ഫിലോസഫി തത്വസംഹിതകൾ, തത്വചിന്തകൾ, അല്ലേ, ഇതൊക്കെ മനുഷ്യന് ഉപകാരമുള്ളതാണ്, ഇഹപര ജീവിതങ്ങളുടെ വിജയത്തിന് അത്യാവശ്യമാണ്. പക്ഷേ അത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരല്ല. ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ വന്നിരുന്ന് വാക്കുകളുടെ അർത്ഥം പഠിച്ച് ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം സലഫുകളായ മുൻഗാമികളായ സച്ചരിതരുടെ പിന്നെ തഫ്സീറുകളിൽ നിന്ന് ഒരു ഉസ്താദിൻ്റെ മുന്നിലിരുന്ന് കേൾക്കാൻ ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാൻ സമയമില്ലാത്തവരായി വിശുദ്ധ ഖുർആനിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ അത്തരം ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളം ഖുർആൻ വിവരണ ഗ്രന്ഥമെങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകാറുണ്ടോ? സുഹൃത്തുക്കളെ, ഖുർആനോട് പുറന്തിരിഞ്ഞു നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകത്തെന്താണ് അവസ്ഥ? പ്രവാചകന്റെ ഹദീസുകളിൽ എത്ര ഗൗരവത്തോടുകൂടിയാണ് വിശദീകരിച്ചത്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരലോകത്ത് അള്ളാഹു പ്രവാചകൻ പറയുമെന്നാണ് അള്ളാഹുവെ, എൻ്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്, എൻ്റെ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രവാചകൻ സംസാരിക്കുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനാ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൽക്കയായി സ്വഹാബത്തിരുന്ന് പ്രവാചകൻ്റെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്നാളുകൾ ആ പള്ളിയുടെ അരികിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൂന്നാളുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ, രണ്ടാൾ പള്ളിയിലേക്ക് കയറി ഒരാൾ പള്ളിയിലെ ആ സദസ്സിൻ്റെ ഏറ്റവും മുന്നിലത്തെ വരിയിലൊരു വിടവ് കണ്ടെത്തി അവിടെ ഇരുന്നു, രണ്ടാമത്തെയാൾ പിന്നിലേക്ക് മാറിയിരുന്നു, ഒരാൾ പള്ളിയിൽ കയറാതെ തിരിച്ചുപോയി. അലാ അതുല്ലക്കും മനി നഫരി സലാസ, ഒരു മൂന്നംഗ സംഘത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പ്രവാചകൻ അന്ന് പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിനെ. അവരിൽ ഒരാൾ അവാ ഇലല്ലാഹി ഫആവാഹുല്ലാ, അള്ളാഹുവിലേക്ക് അടുത്തവനാണ്, അള്ളാഹുവിലേക്ക് അവൻ തന്നെ, അള്ളാഹു അവനെ തന്നിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. പള്ളിയിൽ കയറി പ്രവാചകൻ്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുള്ള സംസാരത്തിന് ഏറ്റവും മുന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് അവൻ അടുത്തു, അവനെ അള്ളാഹു തന്നിലേക്ക് അടുപ്പിച്ചു. പിന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് ഇസ്തഹയ്യാ മിൻ അല്ലാഹ് ഫസ്തഹി അല്ലാഹു മിൻഹു, അള്ളാഹുവോടവൻ ലജ്ജ കാണിച്ചു, അള്ളാഹു അവനോട് ലജ്ജിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞുപോയവനാണ്, അള്ളാഹു അവനെ തിരിച്ചു വിട്ടിരിക്കുന്നു. എത്ര ഗൗരവത്തോടു കൂടിയാണ് അത്തരം ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധക്കളത്തിൽ ഷഹീദായ ആളുകൾ വലിയ പാവങ്ങളാണ്, ദുർബലരാണ്. സ്വഹാബത്ത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശരീരം മുഴുവൻ മറക്കാൻ കഫൻ പുടവ തികയാത്തതുകൊണ്ട് കാൽഭാഗത്ത് പുല്ല് ചെടികളും വെച്ചാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മറവു ചെയ്തത്. രണ്ട് സ്വഹാബത്തിനെ, ഉഹദ് യുദ്ധത്തിലെ രണ്ട് രക്തസാക്ഷികളെ ഒറ്റ കഫൻ പുടവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്തു. എന്നിട്ട് പ്രവാചകൻ അവരെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയ്യുഹും അക്സറു അഖദല്ലിൽ ഖുർആൻ, ഇവരിൽ ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുക? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ആ ഭാഗമാണ് പ്രവാചകൻ ഖബറിലേക്ക് ആദ്യം ഇറക്കി വെച്ചത്. മരിച്ചാലും വിശുദ്ധ ഖുർആനിൻ്റെ അറിവിന് വലിയ മഹത്വമുണ്ട്. ഒരു യാത്രാസംഘം യാത്ര പോകുമ്പോൾ, ഒരു നാട്ടിലെ ആളുകൾ മുസ്ലിങ്ങൾ താമസിക്കുമ്പോൾ, നിങ്ങളിൽ ഇമാമു നിൽക്കേണ്ടത് യഉമ്മുൽ ഖൗമ അഖ്റഉഹും ഖുർആന, ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നവനാണ്. ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും വിശുദ്ധ ഖുർആനിലും പ്രവാചക ഹദീസുകളിലും ധാരാളം കാണാം. പക്ഷേ നമ്മൾ മടിച്ചു നിൽക്കുകയാണ്, നമ്മൾ മാറി നിൽക്കുകയാണ്, നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഖുർആനിൻ്റെ അവതരണം മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ആ മുന്നറിയിപ്പുകളെ അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം.

0: ആക്കി കൊടുത്തിട്ടും വിശുദ്ധ ഖുർആൻ ശിർക്കും തൗഹീദും സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും സദാചാരവും ദുരാചാരവും ശിർക്കും തൗഹീദും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടും കുഫ്രിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ മേൽ വാചകം സത്യസന്ധമായി പുലർന്നിരിക്കും, സത്യമായി പുലർന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ലിയുൻദിറ മൻ കാന ഹയ്യം വയഹിഖൽ ഖൗൽ, രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ മരിച്ച ആളുകളുടെ അടുത്ത് കേൾവി ശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ അവരുടെ അടുത്തിരുന്ന് പാരായണം ചെയ്യേണ്ടതല്ല. മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കുള്ള പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് വിചാരണയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 2000-ൽ അധികം വരുന്ന ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല പരലോകത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. വിചാരണയുടെ നാരണയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് 2000-ത്തോളം വരുന്ന ആയത്തുകൾ. എന്തെല്ലാം പേരുകളിലാണ്? വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ഷൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. യൗമ ഇദിൻ നല്യവും ദാലിക്കൽ യൗം അല്യവും യൗം യൗം, ഒരു പദം, യൗം എന്നൊരു പദം എത്ര സ്ഥലത്താണ് ഖുർആനിൽ ആവർത്തിച്ചു വന്നത്? അതിലെ മഹാഭൂരിഭാഗവും ഏതാണ്? ആ യൗം പരലോകമാണ്, അന്ത്യദിനമാണ്, അവസാന നാളാണ്, മനുഷ്യനെ വിചാരണക്കെടുക്കുന്ന വിചാരണയുടെ ദിവസത്തെ സംബന്ധിച്ചാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നൽബാസ്, പുനർജന്മത്തിൻ്റെ ദിവസമെന്ന്. യൗമുൻ വഈദ്, കരാർ ചെയ്യപ്പെട്ട ദിവസമെന്ന്. ദാറുൽ ആഖിറ, അന്ത്യ അവസാനത്തെ ഭവനമെന്ന്. യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളെന്ന്. യൗമുൽ തഗാബുൻ, യൗമുൽ ജംഅ്, അസ്വാഖ, അത്വാമ്മത്തുൽ കുബ്ര, അൽ ഖാരിഅ, ഏതെല്ലാം വ്യത്യസ്തമായ പേരുകളിലാണ് വിശുദ്ധ ഖുർആൻ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആ മുന്നറിയിപ്പ് പരിഗണിക്കാൻ, അതിനെ പഠിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തണം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നു പോകണം. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നാൽ എന്താണ് ഖുർആനിൻ്റെ മുന്നറിയിപ്പെന്ന്, എന്താണ് ഖുർആനിൻ്റെ സന്തോഷ വാർത്തയെന്ന് ഒക്കെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു തവണ കൂടി ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് അതൊന്ന് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലിയുൻദിറ, ലിയുൻദിറ, മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. മൻ, ഒരാളെ അല്ലെങ്കിൽ ചിലരെ. കാന ഹയ്യൻ, അയാൾ ജീവിച്ചിരിക്കുന്നവനാണ്. വയഹിഖൽ ഖൗലു, ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ, അവിശ്വാസികളുടെ മേൽ ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുമാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആയത്തിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ, അതോടൊപ്പം ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മരിച്ചു കിടക്കുന്നവരുടെ കേൾവി ശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള കഴിവ് അവസാനിക്കുമ്പോൾ, ജീവൻ്റെ മിടിപ്പ് അവശേഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളുടെ ചെവിയിൽ പാരായണം ചെയ്യേണ്ടതല്ല ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന, സൂറത്തു യാസീനിലെ 70-ാമത്തെ ഈ ആയത്ത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമെന്ന് പറയുന്നത്. അത് പഠിക്കുക, ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക. ഒരു തവണ കൂടി ഓതി അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. لينذر من كان حيا ويحق القول على الكافرين. الله يشهد القرآن അടുത്തറിയാനും നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം. ഇതുവരെ കേട്ടത്

ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചത് നിഷാദ് സലഫി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബുറൂജിൻ്റെ പാരായണമാണ് നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സുദ്ദീഖ് അൽ മിൻഷാവി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ, സൂറത്തു ത്വാഹ, അൽ അംബിയ, ഹജ്ജ് 25 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി പാരായണം നിർവഹിക്കുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

فقبضت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. قال

وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد

فتبهتهم فلا يستطيعون ردها ولا هم ينظرون ولقد استهزئ

0: ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, സൂറത്തു ത്വാഹ, അൽ അംബിയ, ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി പാരായണം ചെയ്തത്.
2: نور أطل على الحياة رحيم.
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മനഃപ്പാടമാക്കുകയും ഇമ്പമാർന്ന ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതാനും ചില കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖുർആനിലെ സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ആദിയാത് എന്നീ അധ്യായങ്ങളാണ് ചെറിയ കുട്ടികളുടെ ശബ്ദത്തിൽ നാം കേൾക്കുന്നത്.
5: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈമിൽ നാം കേട്ടത് ഖാരി യൂസഫ് മുഷഫ പാരായണം ചെയ്ത സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ആദിയാത് എന്നീ അധ്യായങ്ങളിലെ പാരായണമാണ് നാം കേട്ടത്.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 14 ഷെയ്ഖ് സലാഹ് അൽ ഹാഷിമിയിലൂടെ പാരായണം ശ്രോതാക്കൾ ശ്രവിക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ശൈഖ് സലാഹ് അൽ ഹാഷിം.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ആലു ഇമ്രാൻ 23 മുതൽ 32 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷേഖ് സുൽത്താൻ അൽ അംരി.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 449-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 449-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഖാമിദി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിവുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അർറാദ് 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. കാര്യ റഷീദ് സൗഫി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബാദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ زلزالها واخرجت الارض اثقالها وقال الانسان انسان اريلو اخفاء ആണ്. നൂൻ സാക്കിനക്ക് ശേഷം സീൻ, പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം താ ആണ്, അപ്പോൾ ഇഖ്ഫാ. പിന്നെ സ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു,
2: യൗമ ഇദിൻ
1: بأن ربك أوحى لها. بنا يومئذ يصدر,
2: يومئذ يصدر
1: إدغام بغنى تنوين ششم يعان. بنا أشتات ليرو إدغام بلا غنى ألبان برياس الله. بنا فمن يعمل إدغام بغنى. بنا ذرة خيرا ഇൽഹാറൻ ഒട്ടും മണിക്കരുത്. ദറത്തിൻ ഖൈറൻ, എങ്ങനെ
2: ദറത്തിൻ ഖൈറൻ,
1: പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോ ദറത്തിൻ ഖൈറൻ യറ,
2: ദറത്തിൻ ഖൈറൻ യറ.
1: പിന്നെ വമൻ യഅമൽ മിസ്ഖാല, പിന്നെ അത് ദറത്തിൻ ശറൻ യ, രണ്ടും ഉന്നത്ത് വേണം.

0: وأخرجت الأرض أثقالها
1: وأخرجت الأرض أثقالها
0: انظري
1: وأخرجت الأرض أثقالها
0: ആണോ ശ്രദ്ധിച്ചു ഉച്ചരിക്കുമ്പോൾ ശരിയാവുണ്ട്. അതാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ ശ്രദ്ധ വിട്ടുപോകാനേ പാടില്ല. ശ്രദ്ധിച്ചു ഉച്ചരിച്ചപ്പോൾ ശരിയായി. ഏ ആ

0: പോരാ ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തൻവിൻ ശേഷം ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഖൈറയ്യ ഖൈറയ്യറ,
1: ഖൈറയ്യറ,
0: ഒന്നുകൂടി ഓതാം.

0: അയ്യോ, അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറ യറഹു എന്നുള്ളത് യറ മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ ത തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹസുഹുഫം മുത്തഹറ, എങ്ങനെ സുഹുഫം മുത്തഹറ. ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق. هنا هم المفلحون عنده أم الكتاب. അപ്പോൾ കിതാബ് എന്നുള്ളവർക്ക് ശരിക്ക് കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളെ വിവിധ ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നിവയിലെ ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി മുഹമ്മദ് അയ്യൂബ്.

خيرة سبحان الله وتعالى عما يشركون ورب

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നീ അധ്യായങ്ങളിലെ പാരായണം നിർവഹിച്ചത് ബഹുമാന്യനായ അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട്, ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ, അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂന് സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്‍ ലിയുന്ദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ.

എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഹസന. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ ഖയ്യിമല്ലി മൻ, അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും? ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാഉം ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബസൻ ശദീദ, ബസൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാഉം ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന, പറയുന്നില്ല. മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും, അന്ന നൂന് ശദ്ദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന. റായിൽ തൻവീൻ ശേഷം ഹ ഇലഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇലഹാർ ചെയ്യണം. അപ്പോൾ അന്നലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുന്ദിറ, അവിടെ ലിയുന്ദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുന്ദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബഇസൻ അല്ല. ബസൻ ശദീദമ്മിൽ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓതാം. അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദമാധുര്യമൂറുന്ന ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന മധുരം ഖുർആനിൽ ഇന്ന് സൂറത്തു അൽ ഇസ്റാഇൻ്റെ 105 മുതൽ

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അറാദ് 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. കാര്യ റഷീദ് സൗഫി.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അൽമുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 40 മുതൽ 43 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 40 മുതൽ 43 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ ആയത്തുകളിലൂടെയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി ഈ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 74-75 ആയത്തുകളാണ് ഏറ്റവും അവസാനം പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകുകയും ചെയ്തത്. വിശദമായ പഠനത്തിന് വിധേയമാക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും മലയാള വ്യാഖ്യാന ഗ്രന്ഥമെങ്കിലും ഒരു തവണ വായിച്ചു നോക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഇനി അടുത്തത് 76-77 ആയത്തുകൾ. അള്ളാഹു മറ്റൊരു ആശയത്തിലേക്ക്, ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. അതിൻ്റെ ആശയവും അർത്ഥവുമൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പായി ഒരു തവണ അതൊന്ന് പാരായണം ചെയ്യാം. കയ്യിൽ ഖുർആനുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക.
6: أعوذ بالله من الشيطان الرجيم فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو
5: ഈ ആയത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കടന്നു വരുന്നു. അതായത് 76-ാമത്തെ ആയത്തിൽ ഫലാ യഹ്സുൻക ഖൗലുഹും. ഒന്ന് ശ്രദ്ധിക്കുക, കൗലുഹും എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ മീം കാണാം. എന്താണ് ആ മീം സൂചിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വഖഫുകൾ പലവിധമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക, പാരായണം ചെയ്യുന്നതിനിടക്ക് നിർത്തുക, ആയത്ത് അവസാനിപ്പിക്കുക, ഒരു ഭാഗം നിർത്തുക. അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ നിർത്താൻ പാടില്ല, തുടർന്ന് ഓതിപ്പോകണം. മറ്റു ചില സ്ഥലങ്ങളിൽ ഒരിക്കലും തുടർന്ന് ഓതിപ്പോകാൻ പാടില്ല, നിർബന്ധമായും നിർത്തണം. നിർബന്ധമായും നിർത്തേണ്ടുന്ന സ്ഥലങ്ങളെ വഖഫ് ലാസിം എന്ന് പറയും. ആ വഖഫുകളിൽപ്പെട്ട നിർബന്ധമായും നിർത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഫലാ യഹ്സുൻക ഖൗലുഹും. അവിടെ ഒരാശയം അവസാനിക്കുന്നു, പിന്നീട് വേറെ ഒരു ആശയം തുടങ്ങുന്നു. ഒരു വാചകം പൂർണ്ണമായും അവസാനിക്കുകയും മറ്റൊരു വാചകം തുടങ്ങുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിർത്താതെ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവതരിച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ആശയം പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആ ആയത്ത് എന്തൊരു ലക്ഷ്യമാണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒരാശയത്തിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ശരിക്ക് തിരിച്ചറിഞ്ഞ് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സൂറത്തു അൻആമിലെ 36-ാമത്തായത്ത് ഒന്ന് നോക്കൂ. അൻആം 6-ാം അധ്യായത്തിലെ 36-ാമത്തായത്ത്
6: ആദ്യം ഒരു ഭാഗം ഇന്നമായസ്തജീബുല്ലദീന യസ്മഊൻ, അവിടെ വഖഫ് ലാസിമാണ്, അവിടെ നിർത്തണം. പിന്നീട് പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വശമാണ്. വൽ മൗതായ ബഅസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യർജഊൻ, ഇന്നമായസ്തജീബു, ഉത്തരം ചെയ്യുന്നത് അല്ലദീന യസ്മഊൻ, കേൾക്കുന്നവരാണ്. മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ചാണ്, അതല്ലെങ്കിൽ കേൾക്കാനോ കാണാനോ കഴിയാത്ത അചേതന വസ്തുക്കളോട് ആരാധന അർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ചാണ്, ആളുകളുടെ വിഷയമാണ് സംസാരിക്കുന്നത്. ഇന്നമായസ്തജീബുല്ലദീന യസ്മഊൻ, ഉത്തരം ചെയ്യുക കേൾക്കുന്നവരാണ്. കേൾക്കാൻ കഴിയുന്നവർക്ക്, കഴിയാത്തവയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ഇനി മരിച്ചവരുടെ കാര്യമെന്താ? വൽ മൗത്ത, മരിച്ചവരാകട്ടെ, യബഅസുഹുമുള്ള, അവരെ അല്ലാഹു പുനർജീവിപ്പിക്കും പരലോകത്ത്, സുമ്മ ഇലൈഹി യർജഊൻ, എന്നിട്ട് അവനിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. ഇവിടെ യസ്മഊൻ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ല, മരിച്ചുപോയവരേക്ക് അല്ലാഹു പരലോകത്ത് പുനർജീവിപ്പിച്ച് അല്ലാഹുവിലേക്ക് കൊണ്ടുവരും. ഇതാണ് ആയത്തിൻ്റെ ആശയം. എന്നാൽ യസ്മഊൻ എന്നുള്ളിടത്ത് നമ്മൾ നിർത്താതെ ഓതിയാലോ? ഇന്നമായസ്തജീബുല്ലദീന യസ്മഊന വൽ മൗത, കേൾക്കുന്നവരും മരിച്ചുപോയവരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. ഖുർആൻ ഏതൊരു ലക്ഷ്യത്തിനാണോ, ഏതൊരു തൗഹീദ് സ്ഥാപിക്കാനാണോ അവതരിച്ചത്, അതിന് വിരുദ്ധമായ ഒരു ശിർക്കനാശയം അവിടെ പാരായണത്തിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അത്ര അപകടകരമായ ഒരവസ്ഥയിലേക്ക് വരെ തജ്വീദിൻ്റെ പാരായണ നിയമങ്ങൾ, വഖഫിൻ്റെ നിയമങ്ങളൊക്കെ അറിയാതെ, ശ്രദ്ധിക്കാതെ പാരായണം ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണമെന്ന് സാന്ദർഭികമായി ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇനി ഇതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കേണ്ടതില്ല, ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ, തീർച്ചയായും നാം അറിയുന്നു, മാ യുസിറൂൻ, അവർ രഹസ്യമാക്കി വെക്കുന്നത്, വമാ യുഅലിനൂൻ, അവർ പരസ്യമാക്കുന്നതും. വിശുദ്ധ ഖുർആനിൽ ഇതേ ആശയമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ എന്തുകൊണ്ട് ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാറുണ്ടായിരുന്നു. പ്രവാചകനെ പരിഹസിക്കുന്നതിൽ പ്രവാചകൻ്റെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. എന്താണ് വിഷമം? ഇവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഇവരുടെ പരലോകം നഷ്ടപ്പെടുമല്ലോ. അവർക്ക് എന്താണ് വിശ്വസിക്കാൻ സാധിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൻ്റെ പേരിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു. സൂറത്ത് അൽ കഹ്ഫിൽ നമുക്കറിയാം, ലഅല്ലക ബാഹിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫാ. പ്രവാചകരെ, അവർ ഈ വൃത്താന്തത്തിൽ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ താങ്കളുടെ ശരീരം താങ്കൾ നശിപ്പിക്കാറായിട്ടുണ്ട്. പ്രവാചകന് മാനസികമായി പ്രയാസമാണ്, പ്രവാചകന്റെ ശരീരത്തെ ആ പ്രയാസം ബാധിക്കുന്നു. എന്താ കാരണം? എന്താണ് അവർ വിശ്വസിക്കാത്തത്? അവരൊന്ന് മുസ്ലിമാകാത്തതെന്താ? അവരൊന്ന് ഖുർആനിൽ വിശ്വസിക്കാത്തതെന്താ? അവരൊന്ന് അല്ലാഹുവിൽ വിശ്വസിക്കാത്തതെന്താ? പ്രവാചകന്റെ ഭൗതികമായ ഏതെങ്കിലും പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമമുള്ളത്. സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാൻ കഴിയും, വഇൻ യുകദ്ദിബൂക ഫഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക വഇലല്ലാഹി തുർജഉൽ ഉമൂർ. പ്രവാചകരെ, അവർ നിങ്ങളെ കളവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവിലേക്കാകുന്നു കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. അതേ അധ്യായത്തിൽ തന്നെ, സൂറത്ത് ഫാത്തിറിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, ഇന്നന്ത ഇല്ലാ നദീർ, നിങ്ങളൊരു മുന്നറിയിപ്പുകാരനാണ്, ഒരു താക്കീതുകാരൻ മാത്രമാണ്. വഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബല്ലദീന ഖബ്ലഹും ജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി ബിസ്സുബ്രി വബിൽ ബിൻ വബിൽ കിതാബിൽ മുനീർ, നിങ്ങളെ അവർ കളവാക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളിൽ അവർ അവിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർ വേദഗ്രന്ഥവുമായി കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാരെ അവരുടെ സമൂഹവും പരിഹസിച്ചിരുന്നു, കളവാക്കിയിരുന്നു, അവിശ്വസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളുകൾ വിശ്വസിക്കണമെന്ന അതൊരു ഗുണകാംക്ഷയുള്ള പ്രബോധകന്റെ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന താല്പര്യമാണ്. പ്രവാചകന്റെ മനസ്സിൽ അത്രയധികം, പ്രവാചകന്റെ പിതൃ സഹോദരൻ അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഇന്നി ഉഹാജ്ജുലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. പ്രവാചകന്റെ കണ്ണു നിറഞ്ഞു, വളരെ സങ്കടപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപം കേൾക്കേണ്ടി വന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്. അബസ വതവല്ല അൻജാഅഹു അൽഅമാ വമാ യുദ്രീക ലഅല്ലഹു യസക്ക, ആ അന്ധനായ മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾ മുഖം ചുളിച്ചു, തിരിഞ്ഞുകളഞ്ഞു. നിങ്ങൾക്കെന്തറിയാം, അയാളായിരിക്കും ഒരു പക്ഷേ നന്നാവുക, സംസ്കരിക്കപ്പെടുക. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ ആ സമയത്ത് പരിഗണിക്കാതിരുന്നത്? പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ പ്രവാചകന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം തോന്നിയത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പാവപ്പെട്ടവനായതുകൊണ്ടാണോ, ദുർബലന്മാരിൽപ്പെട്ട ആളായതുകൊണ്ടാണോ? അല്ല, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടു പോകുമ്പോൾ പ്രവാചകൻ മദീനയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നത് പോലും ആ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്ധനായ സ്വഹാബിയായിരുന്നു. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ആ സന്ദർഭത്തിൽ അങ്ങോട്ട് കടന്നു വരുമ്പോൾ മക്കയിലെ പ്രഗൽഭരോട് നബി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വിശ്വസിക്കാതെ പോകുമോ ഇക്കാരണത്താൽ എന്ന വിഷമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്നത്. പ്രവാചകൻ അവരുടെ അവിശ്വാസത്തിൽ, അവർ ഇസ്ലാമിനെ പരിഹസിക്കുന്നതിൽ, അവർ പ്രവാചകനെ ആക്ഷേപിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നു, ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നുമായ സിറൂൻ, അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും. അവരെന്തു ചെയ്താലും സ്വകാര്യമാകട്ടെ പരസ്യമാകട്ടെ ഗൂഢാലോചനയാകട്ടെ അതല്ലാത്ത പ്രവർത്തനങ്ങളാകട്ടെ എല്ലാം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് മറ്റൊരു വിഷയമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അവലം യറ, കണ്ടില്ലേ, അവലം ഇല്ലേ, യറ കാണുക, അവലം യറ കണ്ടില്ലേ, അൽ ഇൻസാനു മനുഷ്യൻ, അൽ ഇൻസാനു മനുഷ്യൻ കണ്ടില്ലേ, അന്നാ തീർച്ചയായും നാം, ഖലഖനാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ ഒരു ബീജകണത്തിൽ നിന്ന്, ഫഇദാഹുവ അപ്പോളതാ അവൻ, ഖസീമുൻ തർക്കിക്കുന്നവനാണ്, മുബീൻ വ്യക്തമായ. ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിക്കുക. അവലം യറ കണ്ടില്ലേ, അൽ ഇൻസാനു മനുഷ്യൻ, അന്നാ ഖലഖനാഹു തീർച്ചയായും നാമാണ് അവനെ സൃഷ്ടിച്ചത്, മിൻ നുത്ഫത്തിൻ ഒരു ബീജകണത്തിൽ നിന്ന്, ഫഇദാഹുവ ഖസീമുൻ മുബീൻ എന്നിട്ടപ്പോഴതാ അവൻ വ്യക്തമായി തർക്കിക്കുന്നവനാകുന്നു. ഇവിടെ എന്താണ് അള്ളാഹു പറയുന്നത്? മനുഷ്യൻ റബ്ബിൻ്റെ കാര്യത്തിൽ അതല്ലെങ്കിൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ ശക്തമായ തർക്കമുന്നയിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, പ്രവാചകൻ പഠിപ്പിക്കുന്ന, ഇസ്ലാമിലെ അധ്യാപനങ്ങളിൽപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ മനുഷ്യൻ ഉന്നയിക്കുന്ന തർക്കങ്ങൾ, ആ തർക്കങ്ങൾ മനുഷ്യൻ ഉന്നയിക്കുമ്പോൾ മനുഷ്യൻ്റെ നിസ്സാരതയെ നിന്ദ്യതയെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത് അല്ലെ. യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ്! ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ ഒരു പെൻസിൽ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഭൂപടം എടുത്തു വച്ചാൽ അടയാളപ്പെടുത്താൻ സാധിക്കും? മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി അടയാളപ്പെടുത്താൻ കഴിയുമോ? ഭൂമിയുടെ ലക്ഷോപലക്ഷം, ഇരട്ടി വലുപ്പമുള്ള സൂര്യനെ അടയാളപ്പെടുത്താൻ കഴിയുമോ? കോടാനക്കോടി നക്ഷത്രങ്ങളുടെ ചിത്രമുള്ള വിശാലമായ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭൂപടം എടുത്തു വച്ചാൽ അത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അത്ര നിസ്സാരനാണ്. അതിവിശാലമായ പ്രപഞ്ചത്തിലെ ഭൂമി എന്ന ചെറിയ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കരഭൂമിയിൽ, അല്ലേ, ചെറിയ വീടുകെട്ടി താമസിക്കുന്ന ഭൂമിയിൽ നടന്നു നീങ്ങുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ നിഷേധിക്കാനും അവൻ പഠിപ്പിക്കുന്ന വിശ്വാസകാര്യങ്ങളെ ചോദ്യം ചെയ്യാനും മാത്രം കഴിവുള്ളവനാണോ? അല്ലാഹു അതാ ചോദിക്കുന്നത്. റബ്ബ് അതാണ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്, മനുഷ്യ നീ ഉണ്ടായത് എവിടെ നിന്നാണ്? തൗഹീദിനെ ചോദ്യം ചെയ്യുന്നു, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നു, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു, പ്രവാചകനെ ചോദ്യം ചെയ്യുന്നു, പരലോകത്തെ പരിഹസിക്കുന്നു, ഖബറിലെ ജീവിതത്തെ പരിഹസിക്കുന്നു, അല്ലേ, പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെ പരിഹസിക്കുന്നു. നിർമ്മതവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, മതത്തിലെ യുക്തിവാദികളുണ്ട്, അല്ലേ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, ആരാധനകളിൽ നിന്ന് പിന്നോട്ടു പോകുന്നവനുണ്ട്. എവിടെ നിന്നാണ് റബ്ബ് സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചു തുടങ്ങി? എവിടെ നിന്നാണ് മനുഷ്യന്റെ തുടക്കം? എവിടെ നിന്നാണ് മനുഷ്യന്റെ ആരംഭം? ഇത്രയധികം വലിയ ബുദ്ധി സാമർത്ഥ്യമുള്ള മനുഷ്യന്റെ തുടക്കം എവിടെ നിന്നാണ്? ഇത്ര സങ്കീർണമായ അവയവങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആരംഭം എവിടെ നിന്നാണ്? മനുഷ്യന്റെ കണ്ണും മനുഷ്യന്റെ കാതും മനുഷ്യന്റെ ഹൃദയവും മനുഷ്യന്റെ ശ്വാസകോശവും മനുഷ്യന്റെ വൃക്കകളും മനുഷ്യന്റെ മറ്റനേകം സങ്കീർണമായ തലച്ചോറുൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലോകത്തിന്റെ മുന്നിലൊരു വിസ്മയമാണ്, ഒരു മഹാത്ഭുതമാണ്. പക്ഷെ എവിടെ നിന്നാണ് മനുഷ്യൻ തുടങ്ങുന്നത്? അള്ളാഹു എവിടെ നിന്നാണ് അവന്റെ ആരംഭം കുറിക്കുന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ഒരു വസ്തുവായിരുന്നു മനുഷ്യൻ. പടച്ചതമ്പുരാന്റെ എന്തുമാത്രം ഗൗരവമുള്ള, എത്ര അത്ഭുതകരമായ ബുദ്ധിയുള്ളവന് ചിന്തിക്കാൻ ഒരൊറ്റ പോയിന്റ് മതി, അവന്റെ ചിന്തയെ തൊട്ടുണർത്തുന്ന എത്ര വലിയൊരാശയമാണ് അള്ളാഹുടെ പഠിപ്പിക്കുന്നത്. അല്ലേ, റബ്ബിനോട് തർക്കിക്കുകയാണ്, പരലോകത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്, അല്ലേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന റബ്ബിനെ നിഷേധിക്കുകയാണ്. മനുഷ്യ, എവിടെ നിന്നാണ് നീ ആരംഭിച്ചത്? എവിടെ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം ഉണ്ടാകുന്നത്? മിന്നുതുഫ, അല്ലേ, മിന്നുതുഫത്തിൻ, ഒരു ബീജകണത്തിൽ നിന്ന്, ഭ്രൂണത്തിന്റെ, മനുഷ്യൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപപ്പെടുന്ന ഭ്രൂണത്തിന്റെ ആദ്യഘട്ടം, അതിന്റെ വലുപ്പം എത്രയാണോ, എത്ര നിസ്സാരമാണ്, അത് വളർന്നു വലുതായി അട്ടയെപ്പോലെ ഉമ്മയുടെ ഗർഭാശയ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന്, അല്ലേ, ഹൃദയം രൂപപ്പെട്ട്, തലച്ചോറ് രൂപപ്പെട്ട് ഒരു 4 മാസം പ്രായമാകുമ്പോൾ പോലും ഒരു മനുഷ്യന്റെ കൈപ്പത്തിയോളം വലുപ്പമുണ്ടാകുമോ നമുക്ക്? പിന്നീട് രോമങ്ങൾ വന്നു, നാഡീഞരമ്പുകൾ രൂപപ്പെട്ടു, അല്ലെ, അവയവങ്ങൾ ഓരോന്നോരോന്ന് വളർന്നു വലുതായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു, കരയാൻ മാത്രം അറിഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ടായി, വളർന്നു വലുതായി എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചു, പിന്നെ വായിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു, അല്ലേ, വായിച്ചു മനസ്സിലാക്കി അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ എവിടെയോ വഴിതെറ്റിപ്പോയി, എവിടെയോ പിശാചിൻ്റെ കുരുക്കിലകപ്പെട്ടു. അപ്പോൾ തന്നെ ഒരു ബീജകണത്തിൽ നിന്ന് വളർത്തി വലുതാക്കിയ റബ്ബിനെ മറക്കുന്നു. മാതാവിൻ്റെ ഇരുട്ട് നിറഞ്ഞ ഗർഭാശയത്തിനകത്ത് തനിക്ക് ഭക്ഷണം നൽകി തന്നെ പരിപാലിച്ച് പോറ്റി വളർത്തിയ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. ആ റബ്ബ് പഠിപ്പിക്കുന്ന പരലോകത്ത് ചോദ്യം ചെയ്യുന്നു, എന്തുമാത്രം വലിയ നന്ദികേടാണത്, എത്ര അപകടകരമായൊരവസ്ഥയാണത്. അത് മനുഷ്യനെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വതാല ഇവിടെ പഠിപ്പിക്കുകയാണ്. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ, അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖനാഹു, തീർച്ചയായും നാം അവനെ സൃഷ്ടിച്ചത് മിന്നുതുഫത്തിൻ, ഒരു ബീജകണത്തിൽ നിന്നാകുന്നു. ഫഇദാഹുവ, എന്നിട്ടതാ അവൻ, ഹസീമും മുബീൻ, വ്യക്തമായി തർക്കിക്കുന്നവനാണ്. സൂറത്തു മുഅ്മിനൂനിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفه في قرار مكين, മനുഷ്യനെ ആദിമ മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്. പിന്നീട് അവനെ നാം ഒരു നുത്ഫയായി, ബീജമായി, ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവനെ നാം നിവസിപ്പിച്ചു, അവനെ താമസിപ്പിച്ചു. ثم خلقنا النطفه علقه فخلقنا العلقه مضغه فخلقنا المضغه عظاما فكسونا العظام لحما ثم انشانا خلقا اخر ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആ ബീജത്തെ ഒരു രക്തപിണ്ഡമാക്കി, ആ രക്തക്കട്ടയെ ഒരു മാംസകഷ്ണമാക്കി, അതിനെ ഒരു എല്ലാക്കി, ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മാൻഷഅനാ ഖൽഖന്നാഹർ, പിന്നെ മറ്റൊരു സൃഷ്ടിയായി അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നിന്റെ സൃഷ്ടികർത്താവായ റബ്ബ് എത്ര അനുഗ്രഹീതനാണ്. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യതൂൻ, പിന്നീട് നിങ്ങൾ മരിച്ചു പോകും. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, എന്നിട്ട് പരലോകത്ത് നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും. അല്ലേ, മനുഷ്യനെന്ന് പറയുന്ന സൃഷ്ടി ഒറ്റ നിൽപ്പിൽ അങ്ങോട്ട് ഉണ്ടായവനല്ല. തലച്ചോറും ഹൃദയവും കരളും വൃക്കകളും നാഡീ വ്യവസ്ഥകളും എല്ലാമുള്ളൊരു സൃഷ്ടി ഒറ്റ നിൽപ്പിലുണ്ടായതാണോ? അല്ല. റബ്ബ് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, കണ്ടാൽ അറപ്പ് തോന്നുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു തുള്ളിയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ റബ്ബ് വളർത്തു വലുതാക്കി, ചിന്തിക്കാൻ പ്രായമാകുമ്പോൾ, ബുദ്ധി പ്രയോഗിക്കാൻ കഴിയുമ്പോൾ, സവിശേഷമായ ബുദ്ധി എന്ന അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സന്ദർഭമെത്തുമ്പോൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുകയാണോ? റബ്ബിനോട് തർക്കിക്കുകയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിഷേധം കാണിക്കുകയാണോ? അതാണ് അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖ്ന, നിശ്ചയമായും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നുത്ഫത്തിൻ, ഒരു ബീജഗണത്തിൽ നിന്ന്, ഫൈദാ ഹുവ ഹസീമു മുബീൻ, അപ്പോഴത് അവൻ വ്യക്തമായ ആയി തർക്കിക്കുന്നവനാകുന്നു. ഒരിക്കൽ കൂടെ ആയത്ത് പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم فلا يحزنك قولهم إنا نعلم ما يسرون وما

0: ഒരു തവണ കൂടി അർത്ഥം പറയുന്നു. ഫലായഹസുങ്ക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കൾക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നു. മായുസിറൂന, അവർ രഹസ്യമാക്കുന്നതും. വമായുലിനുൻ, അവർ പരസ്യമാക്കുന്നതും. അവലമ്യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ. അന്ന ഖലഖ്നാഹു, തീർച്ചയായും നാം ആകുന്നു അവനെ സൃഷ്ടിച്ചത്. മിൻ നുത്ഫത്തിൻ, ഒരു ബീജത്തിൽ നിന്ന്. ഫഇദാഹുവ, അപ്പോഴതാവൻ. ഖസീമും മുബീൻ, വ്യക്തമായി തർക്കിക്കുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടാനും അള്ളാഹുവിനെ തിരിച്ചറിയാനും അവൻ്റെ മതത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൻ്റെ പ്രതിഫലം അനുഗ്രഹപൂർണമായ സ്വർഗം നാളെ പ്രതിഫലമായി നേടിയെടുക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം. സൂറത്തു യാസീനിലെ ഏതാനുമായത്തുകളാണ് ഇന്നത്തെ ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശദീകരിച്ചു നൽകിയത്. ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലികാസ്റ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികാസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിൻ്റെ 30-ാമത്തെ ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളടങ്ങിയ പ്രോഗ്രാം ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരമായി പങ്കെടുക്കുന്നുണ്ടെങ്കിലും പുതിയ ഒരുപാട് കുട്ടികളിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരുടെ കൂടെ പഠിക്കുന്ന അയൽവാസികളായിട്ടുള്ള കൂട്ടുകാർക്ക് നമ്പർ കൈമാറുകയും സമയം ഞായറാഴ്ച 4 മണിക്ക് ശേഷമുള്ള സമയം അറിയിക്കുകയും വേണം. ഇൻഷാ അള്ളാ, എങ്കിൽ അതിൻ്റെ കൂടി ഒരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കാം.

0: അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം.
1: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹാഫിസ് മുഹമ്മദ്.
0: ഹാഫിസ് മുഹമ്മദ് അല്ലേ? ഹലോ, ഹാഫിദ് മുഹമ്മദ്. ഹാഫിദ് മുഹമ്മദ്, ആ ഒന്നുകൂടി പറയൂ.
1: ആഷിഖ് മുഹമ്മദ്.
0: ആഷിഖ്? ആഷിഖാണ്. ഓക്കെ, സോറി. ആഷിഖ് മുഹമ്മദ്, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: സൗദിയിൽ നിന്നാ.
0: സൗദി അറേബ്യ നിന്നാണല്ലേ. ഓക്കെ, നാട്ടിൽ എവിടെയാണ് വീട്?
1: എറണാകുളം.
0: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോന്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആ ഓക്കെ ഓക്കെ, ഒന്നുകൂടി പറയൂ. നാലാം ക്ലാസ്സിലാണ് അല്ലേ. ഓക്കെ, എന്താണ് ഇപ്പോൾ സൗദി അറേബ്യത്തൊക്കെ അവസ്ഥ? കൊറോണ ഒക്കെ മാറിക്കഴിഞ്ഞോ? എന്ത് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ?
1: പറ്റുന്നുണ്ട്.
0: ആ സ്കൂളിൽ പോവാം? സ്കൂളൊക്കെ തുറന്നോ? ഓൺലൈൻ ആയിട്ട് തന്നെയാണല്ലേ പഠനമൊക്കെ. ഓക്കെ, പിന്നെ അവിടെ കുടുംബം ആരൊക്കെ ഉണ്ട് അവിടെ? ഉപ്പ, ഉമ്മ, പിന്നെ മോന്, പിന്നെ ആരൊക്കെ ഉള്ളത്?
1: പിന്നെ രണ്ട് അനിയന്മാർ.
0: ഓക്കെ, മാഷാല്ലാ. അപ്പോ നാലാം ക്ലാസ്, ഒന്നാം ക്ലാസ് മുതൽ അവിടെ തന്നെയാണ് പഠിക്കുന്നത്? ഓക്കെ, അല്ലാഹു ബാരിക് ഫിക്. അപ്പോ നമുക്ക് അമ്മ ജുസ് എന്നാണ് ചോദ്യങ്ങൾ ഉള്ളത്. പിന്നെ മോന് അതിൻ്റെ മേലെ ജുസുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ചോദിക്കാം വേണമെങ്കിൽ. പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നുണ്ടോ? എവിടെ എത്തി? ഇല്ലേ, അമ്മ ജ്യൂസ് കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ. ആ അമ്മ ജ്യൂസ് അറിയാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എന്നാൽ നേരെ ചോദ്യത്തിലേക്ക് പോവാം. പിന്നെ മുൻപ് പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഖുർആൻ ടെലികിസിൽ? ഇല്ലേ, ആദ്യമായിട്ടാ?
1: ആദ്യമായിട്ടാണ്.
0: ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പം എന്തായാലും നന്നായിട്ട് പങ്കെടുക്കുക, സമ്മാനം ലഭിക്കട്ടെ ഇൻഷാല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: أباه وكواعب أترابه. അടുത്ത ആയത്ത് മുനോദിക്കോളൂ.
1: ക്ലിയർ ആയില്ല
0: അല്ലേ, ഒന്നുകൂടെ ചോദിക്കാം. ഓക്കെ, ഇന്ന ലിൽമുത്തഖീന മഫാസ ഹദായിഖ വഅഅ്നാബ വകവാഇബ അത്രാബ. ഇപ്പൊ ക്ലിയർ ആയോ? മോൺ ഫോണ് ലൗഡ് സ്പീക്കറിലാണോ ഉള്ളത്? അത് ചെവിയിൽ വെക്കൂട്ടോ. അപ്പൊ ക്ലിയർ ആവും ഇൻഷാല്ലാ. ഓക്കെ, ഇനി ഓയിത്തരണോ? ഹലോ, മോനെ കേൾക്കാം? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ. أعوذ بالله من الشيطان الرجيم إن للمتقين مفازا حدائق وأعنابا وكواعب أترابا. അതിന്റെ ബാക്കി ഭാഗം മോനോദ്.
1: ഇല്ല.
0: ഏ,
1: അറിയില്ല.
0: ഓക്കെ ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ അമ്മ ജുസൈൻ്റെ താഴേക്കുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അടുത്ത ഒരു പ്രാവശ്യം നന്നായിട്ട് പഠിച്ച ശേഷം പങ്കെടുക്കണം. ഓക്കെ. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
2: ഫൈഹ ഷുഹാദ്.
0: ഫൈഹ
2: ഷുഹാദ്.
0: ഷുഹാദ്. ഓക്കെ. ഫൈഹമോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: മണ്ണൂർ.
0: മണ്ണൂർ. മണ്ണൂർ എന്ന് പറയുമ്പോൾ പത്തിരിപ്പാലയാണോ?
2: കോഴിക്കോട്.
0: കോഴിക്കോട് മണ്ണൂരാണ്. ഓക്കെ, കോഴിക്കോട് എന്നാണ് വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാണ് ഫൈഹ പഠിക്കുന്നത്?
2: രണ്ടാം ക്ലാസ്.
0: രണ്ടാം ക്ലാസ്സിലാണ് അല്ലേ? ഞാന് സംസാരം കേട്ടപ്പോ വിചാരിച്ചു നാലാം ക്ലാസ്സിലായിരിക്കുന്ന്. ഏ, സ്കൂളിലും മദ്രസയിലൊക്കെ രണ്ടാം ക്ലാസ് തന്നെ? അപ്പൊ മൂന്ന് അല്ലേ? രണ്ടും ഒന്നും മൂന്ന്. ഇൻഷാല്ലാ. പിന്നെ നമ്മളെ ഖുർആൻ ടെലികിസിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഈ സൗണ്ട് എവിടെ ഒരു പരിചയം തോന്നുന്നുണ്ട്. ആ, വിളിച്ചിട്ടുണ്ട്. ഓക്കെ, സമ്മാനം കിട്ടിയില്ലേ അന്ന്? ആ, അപ്പൊ ഇൻഷാല്ലാ ഇന്ന് സമ്മാനം വാങ്ങണം. ഏ, റെഡി അല്ലേ? സൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കുക ആദ്യം. ഇൻഷാല്ലാ. അപ്പൊ പഠിച്ചിട്ടുണ്ട്? അമ്മ ജുസൈലത്തെ എല്ലാ സുഹൃത്തുക്കളും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, നമുക്ക് കുറെ സമയമൊക്കെ കിട്ടുന്നുണ്ടല്ലോ വായിച്ചു നോക്കാൻ അല്ലേ, ഖുറാനൊക്കെ ഓതി നോക്കാനൊക്കെ. ഖുറാൻ പഠിക്കുന്നുണ്ടോ? എന്താ അവസ്ഥ? ആ, മാഷാല്ലാ. അൽഫിത്രയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതാണ് ആ സംസാരം. ഏ, മാഷാല്ലാ, ഒരു നല്ലൊരു കോൺഫിഡൻസ് ആണ് സംസാരിക്കുമ്പളേ. ഫൈഹമോൾ, അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لنخرج به حبا ونباتا وجنات ألفافا. അടുത്ത ആയത്ത് മോള് ഓതിക്കും. ഞാൻ ഓതിയ ആയത്ത് മോള് ശരിക്കും കേട്ടില്ലേ? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൻ അൽഫാഫ. ഫോണ് ചെവിയിൽ വെച്ചിട്ട് കേൾക്കുന്നില്ല, അപ്പോഴാണ് ശരിക്കും കേൾക്കുള്ളൂ. ഫോൺ ചെവിയിലല്ല വെച്ചിട്ടുള്ളത് അല്ലേ?
2: ആ,
0: അപ്പൊ ഇനി അടുത്തായി തോതിക്കോളീം. വേഗം ഓതണേ, മറ്റുള്ള കുട്ടികൾ ഇങ്ങനെ കാത്ത് നിൽക്കും. ഏ, എന്തേലും പറഞ്ഞോ? അറിയില്ല എന്ന് ഇടയിൽ കൂടെ പറഞ്ഞോ? അറിയില്ലാന്ന് പറഞ്ഞ്. അതെന്താണ് അറിയാത്തത്? നമ്മള് നാളിറ എന്ന് പറഞ്ഞൊരു നോക്കി ഓതുന്ന ഒരു സെഷനിൽ ഇതൊക്കെ ഓതിയിട്ടുണ്ടാവുമല്ലോ നിങ്ങള് അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ പഠിക്കണ്ടേ ഉഷാറായിട്ട്. ഏ, മോളെ പോലത്തെ കുട്ടികളൊക്കെ ഇത് ഒരു രണ്ട് പ്രാവശ്യം ഓതിയാലും അങ്ങോട്ട് കാണാണ്ട് പഠിയും ഇതൊക്കെ ഇല്ലേ? ഇൻഷാല്ലാ. അപ്പൊ മോളത് ഒന്ന് ശ്രമിച്ചിട്ട് അടുത്ത പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ട് സമ്മാനം വാങ്ങാൻ നോക്കണം. ഈ സൂറത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്കുള്ള എല്ലാ സൂറത്തുകളും പഠിക്കണം. ഓക്കെ അല്ലേ? അമ്മയത്തെ സാലൂന്, നമ്മളെ സൂറത്തു നബ, ആ സൂറത്തിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കുള്ള എല്ലാ സൂറത്തും, നാസ് വരെ എല്ലാ സൂറത്തും
2: പഠിക്കണം.
0: ഇപ്പൊ ഓതിയ സൂറത്താണ് സൂറത്തു നബ. സൂറത്തു നബ 30-ാമത്തെ ജുസിലെ ആദ്യത്തെ സൂറത്ത്. അമ്മയ തസാഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തില്ലേ, അതാണതേ. ഓക്കെ, ഇൻഷാല്ലാ. മോള് വീണ്ടും വിളിക്കണം. ഉത്തരം പറയാത്തത് കൊണ്ട് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റൂല. അടുത്ത പ്രാവശ്യം എന്തായാലും വിളിച്ച് സമ്മാനം മേടിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അല്ലാഹു യുബാരിക് ഫീക്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
2: വഅലൈക്കും സലാം.
0: അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്.
3: അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
3: മുഹമ്മദ് യാസീൻ.
0: മുഹമ്മദ് യാസീൻ. മുഹമ്മദ് യാസീൻ ഫ്രം
3: മഞ്ചേരി.
0: മഞ്ചേരി. ഓക്കെ. മുഹമ്മദ് യാസീൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: 5.
0: 5-ാം ക്ലാസ്സിലാണ് അല്ലേ? സ്കൂളില് മദ്രസയിലൊക്കെ 5-ാം ക്ലാസ് തന്നെ. ഓക്കെ. പിന്നെ ഖുർആൻ ടെലികിസിലേക്കൊക്കെ മുമ്പ് വിളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് വിളിക്കാണ്. ഓക്കെ, പേടിയുണ്ടോ?
3: ചെറുതായിട്ട്.
0: അത് വർത്താനം ഇങ്ങനെ കേൾക്കുമ്പോ ചെറുതായിട്ട് പേടി. പേടിക്കരുത് കേട്ടോ. ഏ, പേടി പേടി പേടി എന്ന് പറഞ്ഞ സാധനം വേണ്ട ആവശ്യമില്ല. നമ്മൾ അടിപൊളിയായിട്ട് ചോദ്യം ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. നിങ്ങളെ വീട്ടിലുള്ള ഇക്കാക്കാനോടൊക്കെ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ മതി. ഓക്കെ. പക്ഷെ ഇക്കാക്കാനോട് ചോദിക്കണ പോലെ ഉത്തരം ചോദിക്കരുത്. ഓക്കെ, ഉത്തരം നമ്മൾ പറയണം, നിങ്ങൾ തന്നെ പറയണം ഇൻഷാല്ലാ. അപ്പോൾ ലൗഡ് സ്പീക്കർ ഓഫാക്കിയിട്ട് നമ്മൾ ചെവിയിൽ വെച്ചാൽ കുറച്ചുകൂടി സൗകര്യമുണ്ട്. നമ്മൾ രണ്ടാളും മാത്രം സംസാരിക്കല്ലേ. യെസ്. ആ, പിന്നെ നമ്മളെ സൗണ്ടൊക്കെ നമുക്ക് റേഡിയോ കൂടെ വരുമ്പോൾ നമുക്ക് കേൾക്കാം അടിപൊളിയായിട്ട്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കണം, നല്ല പഞ്ചില്. എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുക അമ്മ ജുസീന്റെ അവിടുന്ന് ഉള്ള, അമ്മ ജുസീൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ. മോന് എവിടെ എത്തി പഠിച്ചിട്ട്, ഖുറാനൊക്കെ പഠിച്ചിട്ട് എവിടെ എത്തി? ഖുറാൻ പഠിക്കണ ഇവരൊക്കെ മാഷാല്ലാ, രണ്ട് ജുസ് കാണാതെ പഠിച്ച ആൾക്ക് എന്തിനാ പിന്നെ പേടി? ഏയ് എന്താ അവസ്ഥ? ആ പറയൂ. അമ്മ ജുസിന്റെ താഴേക്കുള്ള സൂറത്തുകൾ ചോദിക്കോളൂ, ഇനി വേണമെങ്കിൽ തബാറക്ക് ചോദിക്കാം, മോന്റെ ഇഷ്ടപ്രകാരം. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് തുടങ്ങാം. ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂട്ടാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذهب إلى فرعون إنه طغى آيتിന്റെ ശേഷമുള്ള ആയത്ത് ഒന്നുകൂടി ഓതാം, ശ്രദ്ധിക്കണം. اذهب الى فرعون انه طغى അതിന്റെ ശേഷമുള്ള ആയത്ത്, അതാണ് ഒന്നാമത്തെ ചോദ്യം.

0: ഓതി ഓതി നോക്കിക്കോ, വരുന്ന പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആയത്ത് ഇങ്ങനെ ഓതി നോക്കിക്കോ, അപ്പൊ ചിലപ്പോ ഇത് ശരിയാവാൻ ചാൻസ് ഉണ്ട്. ശേഷമുള്ള ആയത്തോട്ടോ മോനെ. ആ ആ اذهب الى فرعون انه طغى. ഓതി നോക്കിക്കോളൂ. സിമ്പിൾ ആയത്തല്ലേ അതു. ഏ പെട്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവസരം നഷ്ടപ്പെടുത്തിയില്ലേ? സിമ്പിൾ ആയത്തല്ലേ. ഫഖുൽ ഹല്ലക ഇല അൻ തസക്ക. ഇത് മോന്റെ മനസ്സിലുണ്ടായിരുന്നോ ഈ ആയത്ത്?
1: ഇല്ല, ഞാന് എനിക്കറിയില്ല.
0: ഇതിനാദാ റബ്ബുഹു പെട്ടെന്ന് ഓതാൻ വന്ന പോലെ തോന്നി അല്ലേ? പഠിച്ചിട്ടുണ്ട്, ഹിഫ്ദ് ചെയ്തിട്ടുണ്ട്. യെസ് അല്ലേ? അപ്പൊ അപ്പൊ മോന് ഒരു ദിവസം കുറച്ച് ടൈം വെച്ചിട്ട് അത് എന്ത് ചെയ്യണം, അതൊക്കെ ഓതി നോക്കണം കേട്ടോ. അല്ലെങ്കി ഇതുപോലെ മറന്നു പോകുള്ളു. സാറില്ല, ഒന്നുകൂടി ഓതി ഓർമ്മിച്ചെടുത്താ കിട്ടണതുള്ളൂ. അപ്പൊ പഠിക്കുക, എന്നിട്ട് അത് ആർക്കെങ്കിലും ഒന്ന് ഓതി കൊടുക്കുക, എന്നിട്ട് രണ്ട് ജ്യൂസ് ആ പഠിച്ചത് എന്താണ് ഈ സമയത്ത് നമ്മൾ ഒരു അവസരമായിട്ട് കാണുക. ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഒരു അവസരമായിട്ട് കാണുക, പഠിച്ച സുഹൃത്തുക്കളൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ, എന്തായാലും മോൻക്കതിന് കഴിയും. മുഹമ്മദ് യാസീൻ, ഇൻഷാല്ലാ വീണ്ടും നമുക്ക് അടുത്തൊരവസരത്തിൽ കണ്ടുമുട്ടാം. ഓക്കെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് കോളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി ഒരു സമയം നമ്മൾ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. പരിശുദ്ധ ഖുർആന്റെ ഒരു ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ആ ഒരു ജുസ് മനഃപ്പാഠമുള്ളവർ ആവർത്തിച്ച് നന്നായി ഒരുങ്ങിയ ശേഷം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യണം. എന്നാൽ ഓരോ സമയവും ആ പങ്കെടുക്കുന്ന ഓരോ സമയത്തിനും നമുക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരവസരത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലികേസ്.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ 15 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് വദിയ അൽ യമാനി.
1: പീസ് ഖുർആൻ റേഡിയോ പരിപാടികൾ തുടരുന്നു. അടുത്തതായി മധുരം ഖുർആൻ. ഈ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ വചനം ആയത്തുൽ കുർസി യാസർ അൽ ദുസാരി പാരായണം ചെയ്യുന്നു. സൂറത്തു ആല് ഇമ്രാനിലെ 102 മുതൽ 115 വരെയുള്ള ആയത്തുകൾ പ്രശസ്ത ഖാരി റാദ് അൽ കുർദി പാരായണം ചെയ്യുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. ആയത്തുൽ കുർസി പാരായണം ചെയ്തത് യാസർ അൽ ദൊസാരി. സൂറത്തു ആല് ഇമ്രാനിലെ 102 മുതൽ 115 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തത് റയദ് അൽ കുർദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് വരുന്നത് നമ്മൾ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചിരുന്നത്. ഇതിലെ ബാക്കി ഭാഗം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്. 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ഫഅസ്ബഹത് കസ്സരീം. ഇവിടെ 20-ാമത്തെ ആയത്തിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫഅസ്ബഹത് കസ്സരീം അല്ല, ഫഅസ്ബഹത് കസ്സരീം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. ഫഅസ്ബഹത്ത് ഒന്ന്, സ്വാദിന് പകരം സീന്, ഹ എന്ന അക്ഷരത്തിന് പകരം ഹ, അതുപോലെ ത എന്ന അക്ഷരത്തിന് നമ്മൾ കൽക്കല ചെയ്യുന്നു. കസ്വരീം എന്നതിന് സ്വാദിന് പകരം സീന്. പ്രധാനമായിട്ടും 4 തെറ്റുകൾ ഈ രണ്ട് പദത്തിൽ വന്നു. അപ്പോൾ ഫഅസ്ബഹത് കസ്വരീം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഫതനാദൗ മുസ്ബിഹീൻ. ഇവിടെ തെറ്റു വരുന്നുവെങ്കിൽ മുസ്ബിഹീൻ എന്ന പദത്തിലായിരിക്കും, സ്വാദിന് പകരം സീന്. അതുപോലെ ഹ മുസ്ബിഹീൻ, ഹ എന്ന അക്ഷരത്തിന് പകരം മുസ്ബിഹീൻ, ഇങ്ങനെ അതും തെറ്റാണ്. ഫതനാദൗ മുസ്ബിഹീൻ, മുസ്ബിഹീൻ സ്വാദിനെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം, ഓതണം. സ്വാദ് ഹുറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് പൊങ്ങി വരുന്ന, ഉയർന്നു വരുന്ന രൂപത്തിലാവണം. ഇനി 22-ാമത്തെ ആയത്തിൽ അനിഗ്ദു അല ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇവിടെ ഓതിപ്പോകുമ്പോൾ അനിഗ്ദു അല ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. അനിഗ്ദു ഗൈന് ക്ലിയർ അല്ല, അല ഹർസിക്കും ഉണ്ടോ, അല ഹർസിക്കും. സ എന്ന അക്ഷരത്തിന് പകരം സീന്. അതുപോലെ തന്നെ ഇൻ കുന്തും ഇഖ്ഫാം ബിഗുന്ന ചെയ്യണം. സ്വാരിമീൻ എന്നതിലെ സ്വാദ് അവിടെ സോരിമീൻ എന്നാണ് പറയുക, സോരിമീൻ ഉണ്ടോ, മലയാളത്തിലെ സോ എന്ന ശബ്ദം. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരണം, അതാണതിൻ്റെ പ്രധാനപ്പെട്ട സ്വിഫത്ത്. അതില്ല എങ്കിൽ പിന്നെ സീനാകും. അപ്പോൾ സ്വാരിമീൻ, സ്വാരിമീൻ. അനിഗ്ദു അലാ ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇൻ കുന്തും, രണ്ട് ഇഖ്ഫാം ബിഗുനയാണത്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. 23-ാമത്തെ ആയത്തിൽ ഫൻതലഖു വഹും യതഖാഫതൂൻ. ഫൻത ഇഖ്ഫാം ബിഗുന, തലഖു ത്വാഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഖാഫ് തലഖു. ഫൻതലഖു, ഫൻതലഖു വഹും ഇഖ്ഫാം ബിഗുന്ന, അതുപോലെ ത്വാ ഖാഫ് ഈ രണ്ടക്ഷരം. ഫൻതലഖു അല്ല, ഫൻതലഖു അല്ല, ഫൻതലഖു. വഹും യതഖാഫതൂൻ, യതഖാ ആണോ, യതഖാഫതൂൻ. ഖാഇനെ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം. യതഖാഫതൂൻ.

24-ാമധ്യായത്തിൽ അൻ ലാ യദുഖുലന്നഹ, അൻ ലാ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ അല്ല എന്നാണ് പറയേണ്ടത്. അല്ലാ യദുഖുലൻ, അൻ ലാ അല്ല, അൻ ലാ എന്നല്ല വായിക്കേണ്ടത്, അല്ലാ യദുഖുലന്നഹ. അത് ശ്രദ്ധിച്ചിരിക്കണം. യദുഖുലന്നഹ, യദുഖുലന്നഹ, ഖ ഇന് ളമ്മാണ്. യദുഖുലന്നഹ അല്യൗമ, യദുഖുലന്നഹ അല്യൗമ അല്ല, യദുഖുലന്നഹ അല്യൗമ, ല്യൗമ അല്ല, യൗമ. യദുഖുലന്നഹ അല്യൗമ, അതും ശ്രദ്ധിക്കുക. അലൈക്കും മിസ്കീൻ, മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. ഇത് ഖമുതമാസിലൈനി സുഗൈർ. അലൈക്കും മിസ്കീൻ വഗദൗ, വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഇവിടെ വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ എന്ന് പറയുമ്പോൾ ഖൈൻ മാറുന്നു. അതുപോലെ ഹർദിൻ ഒരു കൃത്യമല്ല, കേൾക്കാനൊരു ഭംഗിയില്ലാത്ത രൂപത്തിൽ ഖാദിരീൻ പകരം ഖാദിരീൻ. ഈ രൂപത്തിലൊക്കെ പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ അക്ഷരങ്ങളുടെ മഖ്റജ് മാറുക എന്നുള്ളതാണ്. മഖ്റജ് മാറുന്നതിനനുസരിച്ച് അക്ഷരം തന്നെ മാറിപ്പോകുന്നു. ഇപ്പോൾ ഖാഫിൻ്റെ മഖ്റജ് മാറി ക്യാഫായാൽ എന്തായി, അർത്ഥം തന്നെ മാറും. അതുപോലെ എത്രയോ ഖൈന് പകരം ഐന്, വഅദൗ വഅദൗ അലാ ഹർദിൻ, ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ പാരായണത്തിൽ ഉണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഓതുവാൻ പരമാവധി ശ്രമിക്കണം. ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. فأصبحت كالصريم فتنادوا مصبحين أن اغدوا على

0: സൂറത്തുൽ ഖലമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. തെറ്റുകൾ കൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനുള്ളൊരു കഴിവ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങൾ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജ്ർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇസ് ഖുർആൻ റേഡിയോ തൻസീൽ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം കേൾവിക്കാർക്ക് സമ്മാനിക്കുകയാണ് തൻസീൽ പരിപാടിയിൽ. ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ഹജ്ജിന്റെ 26 വചനം മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് അഹ്മദ് അൽ അജ്മി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِي

تفضل عليكم ولو شاء الله لأنزل ملائكة ما

0: بل أولئك هم الظالمون.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. സൂറത്തു ഹജ്ജിന്റെ 26 മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽഖാരി അഹമ്മദ് അൽ അജ്മി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം,
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ റഅദ്, 20 മുതൽ 24 കൂടിയ വചനങ്ങൾ.
4: വചനം 20.
5: അല്ലദീന, യാതൊരു കൂട്ടർ, യൂഫൂന, അവർ നിറവേറ്റും, പാലിക്കും, ബിഅഹ്ദില്ലാഹി, അല്ലാഹുവിൻ്റെ കരാറിനെ, അല്ലാഹുവിനോടുള്ള കരാറിനെ, ഉത്തരവിനെ, വലായങ്കുളൂന, അവർ ലംഘിക്കുകയില്ല, ഉടക്കുന്നതല്ല, അൽമീതാഖ, ഉറപ്പിനെ, കരാറിനെ.
6: അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലായങ്കുളൂന അൽമീതാഖ,
5: അതായത് അല്ലാഹുവിനോടുള്ള കരാറ് അഥവാ അല്ലാഹുവിൻ്റെ ആജ്ഞ നിറവേറ്റുകയും ഉറപ്പ് നൽകിയത് ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവർ.
4: വചനം 21.
5: വല്ലദീന, യാതൊരു കൂട്ടരും, യസ്ലൂന, അവൻ ചേർക്കും, മാ അമറ, കൽപ്പിച്ചതിനെ, അല്ലാഹു അല്ലാഹു, ബിഹി, അതിനെപ്പറ്റി, അതു ചേർക്കപ്പെടുവാൻ, വയഹ്ഷൗന, അവർ പേടിക്കുകയും ചെയ്യും, റബ്ബഹും, അവരുടെ റബ്ബിനെ, വയഹാഫൂന, അവർ ഭയപ്പെടുകയും ചെയ്യും, സു അൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ.

0: യാതൊരു കൂട്ടരും ഏതൊന്നിനെപ്പറ്റി അതിനോടുള്ള ബന്ധം ചേർക്കപ്പെടുവാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നുവോ അതിനോട് അവർ ബന്ധം ചേർക്കും. തങ്ങളുടെ റബ്ബിനെ അവർ പേടിക്കുകയും കടുത്ത വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യും.
1: വചനം 22.
0: വല്ലദീന, യാതൊരു കൂട്ടരും, സബറു, അവർ ക്ഷമിച്ചു, ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, വജ്ഹി, പ്രീതിയെ, മുഖത്തെ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ, വഅഖാമു, നിലനിർത്തുകയും ചെയ്തു, അസ്സലാത്ത, നമസ്കാരം, വഅൻഫഖു, ചിലവഴിക്കുകയും ചെയ്തു, മിമ്മാ റസഖ്നാഹും, അവർക്കു നാം നൽകിയതിൽ നിന്ന്, സിറൻ, സ്വകാര്യമായി, രഹസ്യമായി, വഅലാനിയത്തൻ, പരസ്യമായിട്ടും, വയദ്റഊന, അവർ തടയുകയും ചെയ്യും, തട്ടിക്കളയുകയും ചെയ്യും, ബിൽഹസന, നന്മ കൊണ്ട്, അസ്സയ്യിഅ, തിന്മയെ, ഉലായിക, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട്, അവർക്കാണ്, അവർക്കത്രേ, ഉഖബ, പര്യവസാനം, അദ്ദാർ, ഭവനത്തിൻ്റെ

0: യാതൊരു കൂട്ടരും തങ്ങളുടെ റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ച് അവർ ക്ഷമ കൈക്കൊണ്ടു. അവർ നമസ്കാരം നിലനിർത്തുകയും തങ്ങൾക്കു നാം അഥവാ അള്ളാഹു നൽകിയതിൽ നിന്നു രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്തു. തിന്മയെ അവർ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നതാണ്. അക്കൂട്ടർക്കത്രേ ഭവനത്തിന്റെ ശുഭപര്യവസാനം.
1: ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവുമായുള്ള കരാറുകളും പ്രതിജ്ഞയും പാലിക്കുക. അതായത് പ്രവാചകന്മാർ മുഖേനയോ ദൃഷ്ടാന്തങ്ങൾ മുഖേനയോ അറിയിക്കപ്പെട്ടിട്ടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുക. രണ്ട്, കരാറുകളും ഉറപ്പുകളും ലംഘിക്കാതിരിക്കുക. അഥവാ സത്യവിശ്വാസത്തിന്റെയും അള്ളാഹുവുമായുള്ള പ്രതിജ്ഞയുടെയും അടിസ്ഥാനത്തിൽ അവനോടോ ജനങ്ങളോടോ നൽകിയ എല്ലാ ഉറപ്പുകളും നിറവേറ്റുക. നേർച്ചകൾ, ധനപരമായ ഇടപാടുകൾ, ഉടമ്പടികൾ, വാഗ്ദാനങ്ങൾ ആദിയായവ ഇതിൽപ്പെടുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉടമ്പടിയെയും കരാറു പാലിക്കുന്നതിനെയും പറ്റി 20-ൽ പരം സ്ഥലത്ത് അള്ളാഹു ഖുർആനിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതിന്റെ ഗൗരവവും പ്രാധാന്യവുമാണ് അത് കുറിക്കുന്നത്. 3, അള്ളാഹു എന്തെല്ലാം ബന്ധങ്ങൾ ചേർക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ചേർക്കുക. കുടുംബ ബന്ധം പാലിക്കൽ ഇതിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നു. അയൽക്കാർ, പാവപ്പെട്ടവർ, സാധുക്കൾ, ദുർബലർ, വയസ്സു ചെന്നവർ, ഗുരുനാഥന്മാർ മുതലായവരോടും മതചിഹ്നങ്ങൾ, മതസ്ഥാപനങ്ങൾ ആദിയായവയോടും പാലിക്കേണ്ടുന്ന എല്ലാവിധ ബന്ധങ്ങളും പാലിക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. 4, റബ്ബിനെ പേടിക്കുക. എല്ലാ നന്മകളുടെയും ഉത്ഭവം അതിൽ നിന്നാണെന്നും എല്ലാ തിന്മകളുടെയും ഉത്ഭവം അതിന്റെ പോരായ്മയിൽ നിന്നാണെന്നും ഇരിക്കെ അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിശേഷിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. 5, അള്ളാഹുവിന്റെ മുമ്പിൽ കടുത്ത വിചാരണയെ നേരിടേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഭയപ്പാട്. ഇത് സംബന്ധിച്ച് അല്പം മുമ്പ് പ്രസ്താവിച്ച വിവരങ്ങൾ ഇവിടെയും സ്മരണീയമാകുന്നു. 6, റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക. കടമകളും പുണ്യകർമ്മങ്ങളും നിർവഹിക്കുന്നതിലും നിരോധിക്കപ്പെട്ടതും ദോഷകരവുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലും നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കലും രോഗം, കഷ്ടപ്പാട്, ദാരിദ്ര്യം പോലെയുള്ള കാര്യങ്ങളിൽ സഹനം സ്വീകരിക്കലും ഇതിൽ ഉൾപ്പെടുന്നു. നിർബന്ധിതാവസ്ഥ കൊണ്ടോ സൽപേരിനു വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങളെ ഉന്നം വെച്ചോ അല്ലാതെ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയായിരിക്കണം അത്. 7, നമസ്കാരം നിലനിർത്തുക. 8, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് കഴിവും ആവശ്യവും സന്ദർഭവും അനുസരിച്ച് രഹസ്യ പരസ്യ വ്യത്യാസം കൂടാതെ ചെലവഴിക്കുക. ഈ രണ്ടു കാര്യങ്ങളെ സംബന്ധിച്ചും ഖുർആനിൽ അടിക്കടി ഉണർത്താറുള്ളതും രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള സ്ഥാനവും പരക്കെ അറിയപ്പെട്ടതാകുന്നു. പരസ്യമായി ചെലവഴിക്കുന്നത് ജനപ്രീതി നേടുവാനോ സൽകീർത്തിക്കു വേണ്ടിയോ ആയിരിക്കരുതെന്നും പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ തന്നെ ചിലവഴിക്കുന്നത് സ്വകാര്യമായി തന്നെ വേണമെന്നുള്ള നിഷ്കർഷ വെക്കുന്നതും പരസ്യമായി ചിലവഴിക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കുന്നതും ശരിയല്ല. രണ്ടും സന്ദർഭത്തിനും ആവശ്യത്തിനും അനുസരിച്ചായിരിക്കേണ്ടതാകുന്നു. 9, നന്മ കൊണ്ട് തിന്മയെ തടുക്കുക അഥവാ തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് നന്മ ചെയ്യുക. പാപം ചെയ്താൽ പശ്ചാത്തപിച്ചു മടങ്ങുക. വല്ല ദുഷ്കർമ്മവും ചെയ്തു പോയാൽ ഉടനെ വല്ല സൽക്കർമ്മവും ചെയ്യുക. അക്രമികൾക്ക് മാപ്പ് നൽകുക. ഒരു തിന്മയെ തടുക്കുവാൻ പല മാർഗങ്ങളുള്ളപ്പോൾ അവയിൽ കൂടുതൽ നയപരവും ലഘുവായതുമായ മാർഗം സ്വീകരിക്കുക. ആദിയായവയെല്ലാം ഈ ഇനത്തിൽപ്പെടുന്നു. 19-ാം വചനത്തിൽ ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കുകയുള്ളൂ അഥവാ ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ് എന്നു പറഞ്ഞുവല്ലോ. മേൽക്കണ്ട ഗുണങ്ങളോട് കൂടിയവരാണ് ബുദ്ധിമാന്മാർ എന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷം ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹു വിവരിച്ചത് ഉലായിക ലഹും ഉഖുബദ്ദാർ, അക്കൂട്ടർക്കാണ് ഭവനത്തിന്റെ ശുഭപര്യവസാനം എന്നാകുന്നു. ഈ പര്യവസാനം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അള്ളാഹു തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ വ്യക്തമാക്കുന്നു.
2: വചനം 23.
0: ജന്നാതു, സ്വർഗങ്ങൾ, അദ്നിൻ, സ്ഥിരവാസത്തിന്റെ, യദ്ഖുലൂനഹ, അതിൽ അവർ പ്രവേശിക്കും, വമൻ സ്വലഹ, നന്നായവരോ, മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, വ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും, വദുദ്ദിയാതിഹിം, അവരുടെ സന്തതികളിൽ നിന്നും, വൽ മലായികതു, മലക്കുകൾ, യദ്ഖുലൂന, പ്രവേശിക്കും, അലൈഹിം, അവരിൽ, മിങ്കുല്ലി, എല്ലാറ്റിലൂടെയും, ബാബിൻ, വാതിൽ,

0: അതായത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ, അഥവാ അതാണവരുടെ പര്യവസാനം. അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായി നന്നായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ്. എല്ലാ വാതിലിലൂടെയും മലക്കുകൾ അവരിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കും.
1: വചനം 24.
0: സലാം, സമാധാന ശാന്തി അലൈക്കും, നിങ്ങൾക്കുണ്ടാവട്ടെ. ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്. ഫനിഅമ, അപ്പോൾ വളരെ നന്നായി, എത്രയോ നന്നായി. ഉഖബ, പര്യവസാനം. അദ്ദാർ, ഭവനത്തിന്റെ.
2: സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖബദ്ദാർ.
0: അവർ പറയും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതു നിമിത്തം നിങ്ങൾക്കു സലാം, അഥവാ ശാന്തി ഉണ്ടാവട്ടെ. അപ്പോൾ ഭവനത്തിന്റെ ശുഭപര്യവസാനം വളരെ നന്നായിരിക്കുന്നു.
3: കഴിഞ്ഞ വചനങ്ങളിൽ വിവരിച്ച ഗുണങ്ങളോടുകൂടിയ ബുദ്ധിമാന്മാർക്ക് ശുഭപര്യവസായിയായ ഭവനം ലഭിക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവരുടെ വാസസ്ഥലം സ്വർഗമായിരിക്കുമെന്നാണെന്നും സ്വർഗത്തിൽ അവരോടൊന്നിച്ച് സദ്വൃത്തരായ അവരുടെ കുടുംബജനങ്ങൾ കൂടി ഉണ്ടായിരിക്കുമെന്നും മലക്കുകളിൽ നിന്ന് അവർക്ക് തുരുതുരെ അനുമോദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അവർക്ക് ഇത്രയും വമ്പിച്ച അനുഗ്രഹീത ജീവിതം ലഭിക്കുവാനുള്ള അടിസ്ഥാന കാരണം അവരുടെ ക്ഷമാശീലമാണല്ലോ. അവരുടെ മറ്റുള്ള ഗുണങ്ങളെല്ലാം ഓരോ തരത്തിൽ അവരുടെ ക്ഷമയെ ആശ്രയിച്ചുള്ളവയാണ്. അതുകൊണ്ടാണ് മലക്കുകളുടെ അനുമോദനത്തിൽ ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. വല്ലാഹു ആലം. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്ക് അവരുടെ പ്രതിഫലമായി സ്വർഗം ലഭിക്കുമെന്നതിനു പുറമെ അവരുടെ ഇഷ്ടബന്ധുക്കളിൽ നല്ലവരായ ആളുകളെയും ഇഹത്തിൽ അവർ കൂട്ടുജീവിതം നയിച്ചിരുന്നതുപോലെ സ്വർഗത്തിൽ അവരോടൊപ്പം താമസിക്കുമാറാക്കിക്കൊടുക്കുന്നത് അള്ളാഹു അവർക്കു നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമത്രേ. ഇക്കാര്യം സൂറത്തുത്തൂർ 21 വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാകുന്നു. ഒരു യഥാർത്ഥം ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി എത്ര തന്നെ ഉത്കൃഷ്ട പദവിയിലുള്ള ആളായിരുന്നാലും അക്കാരണത്താൽ അയാളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ പരലോകത്ത് ഒരു പുണ്യവും ലഭിക്കുവാൻ പോകുന്നില്ലെന്നും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവരവർക്ക് മാത്രമാണുള്ളത്. വഅൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാസഅ എന്നുമുള്ളതിൽ സംശയമില്ല. നൂഹ് അലൈഹിസ്സലാം നബിയുടെ മകനും ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ പിതാവിനും ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ഭാര്യയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവിനുമൊക്കെ രക്ഷ കിട്ടാതിരുന്നതും അതുകൊണ്ടാണല്ലോ. മേൽ വിവരിച്ച ബുദ്ധിമാന്മാരുടെ സ്വർഗപ്രവേശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവരുടെ പിതാക്കളും ഇണകളും സന്തതികളും പ്രവേശിക്കും എന്ന് പറയാതെ അവരിൽ നിന്ന് നന്നായിട്ടുള്ളവരും പ്രവേശിക്കും, വമിൻ സ്വാലിഹിമിൻ ആബാ ഇഹിം എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാകുന്നു. സൂറത്തുത്തൂറിലെ വാചകം ഇങ്ങനെയാകുന്നു: വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും ബി ഈമാനിം അൽഹഖ്നാ ബിഹിം ദുരിയത്തുഹും. വിശ്വസിക്കുകയും വിശ്വാസത്തോടുകൂടി തങ്ങളുടെ സന്തതികൾ തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ സന്തതികളെ നാം അവരോട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ രണ്ടു കൂട്ടരും സത്യവിശ്വാസികളും സദ്വൃത്തരും ആയിരിക്കുമ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുകയെന്ന് സ്പഷ്ടമായി. അപ്പോൾ അവരെയും അവരുടെ സദ്വൃത്തരായ ബന്ധുകുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടുമെന്ന് പറഞ്ഞതിൽ എന്താണ് വിശേഷതയുള്ളതെന്ന് ചോദിക്കപ്പെടാം. രണ്ടു കൂട്ടരും സ്വർഗസ്ഥരാകുന്നതുകൊണ്ട് സ്വർഗത്തിൽ ഇരുകൂട്ടർക്കും ഒന്നിച്ചു കൂട്ടുജീവിതം നയിക്കുവാൻ സാധിക്കണമെന്നില്ലല്ലോ. അവരെ അപേക്ഷിച്ച് അവരുടെ ബന്ധുകുടുംബത്തിൽപ്പെട്ടവർ പദവികളിൽ താഴേക്കിടക്കാരായിരിക്കുകയും ചെയ്യാം. ആ സ്ഥിതിക്ക് ഇരുകൂട്ടർക്കും സ്വർഗീയാനുഗ്രഹങ്ങളെ ഒന്നിച്ചും കൂട്ടായും ആസ്വദിക്കുവാൻ അവസരം ലഭിക്കുന്നത് വമ്പിച്ച ഒരു അനുഗ്രഹം തന്നെയാണല്ലോ. അള്ളാഹു പറഞ്ഞ വാക്കുകളിൽ നിന്നു തന്നെ മനസ്സിലാക്കാവുന്നതാണിത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീറിലെ സൂറത്തുർ റഅദിലെ 20 മുതൽ 24 കൂടിയ വചനങ്ങളുടെ വിശദീകരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന 2 ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ലാ വഅല ആലിഹി വസ്സഹബി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യിന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ്, അങ്ങനെ
1: ഖൈറു മിൻ അൽഫ്
0: ശഹർ. തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. അങ്ങനെ മലായികത്തു,
1: മലായികത്തു
0: മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹാ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻ കുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റത് മിൻ കുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, ബിഇദ്നി രണ്ടും നല്ലോ മണിക്കണം ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദമുള്ളത് നല്ലോണം അടിക്കണം.

0: മത്തല്ല മത്ത് മത്തുല ഒന്നുകൂടി സലാമുൻ ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്തു ത്വായാണ് മത്തുല ഉൽ ഫജ്ർ
1: സലാമുൻ ഹിയ ഹത്ത മത്തുല ഉൽ ഫജ്ർ
0: അയ്യോ അപ്പോ സൂറത്തുൽ ഖദർ കഴിഞ്ഞു അതിൽ ആറായത്തേ ഉള്ളൂ സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ് 97-ാമത്തെ സൂറത്ത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ആമീൻ വാഖുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ് സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ
3: പീസ് റേഡിയോ നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം ഒരായിരം നന്ദി പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു വരൂ അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ
4: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
5: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത് പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽമാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാദം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് എടുക്കുന്നത്.

0: പതിനഞ്ചാമത്തെ ആയത്തിൽ ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഅന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ.
0: പതിനാറാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹ എൻ്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാന് പകരം ത. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത്വ. ഖുർത്തൂം ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇത് അഖുസമു എന്നതിലെ ഖാഫ് അഖുസമു അല്ല, ഇത് അഖുസമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ ഹും സ്വാദും.
0: മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാർക്ക് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇൻ

0: പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, സ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫതാഫ അലൈഹ തായിഫു മിർ റബ്ബിക വഹും നായിമൂൻ, ഇവിടെ ഫതാഫ അലൈഹ തായിഫുൻ, അവിടെയും ത, രണ്ടിലെയും ത എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി തായിഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി തായിഫുൻ മിൻ റബ്ബിക, തായിഫുൻ അവിടെ ഫഅമിൽ ലമ്മു തൻവീനാണ്, ശേഷം മീം, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. തായിഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക്ക്, ഇവിടെ മിൻ റബ്ബിക്ക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് വഹും നായിമൂൻ, വഹും നായിമൂൻ മദ് മുത്തസ്സിലാണ്. ശ്രദ്ധിക്കുക ഒന്നുകൂടെ.
1: إذا تتلى عليه آياتنا قال أساطير الأولين سنسمه

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പടിക്കാൻ അതുക്കാർ. ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: Peace Radio. Tune to reality.

വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: മധുരം ഖുർആൻ സൂറത്തു തൗബയിലെ 67 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് യൂസുഫ് അക്ബർ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
1: ذلك الكتاب لا ريب فيه هدى للمتقين.
0: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: ഖുർആൻ റേഡിയോ തൻസീൽ, വിശ്വപ്രശസ്ത ഖുർആൻ ഖാരിഈകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. പാരായണം മിഷ്അരി റാഷിദ് അൽ അഫാസി.

0: പരിശുദ്ധ ഖുർആനിലെ അധ്യായം അൽ ഖലം മുതൽ അന്നബഉ വരെയാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ചെയ്തത് മിഷ്അരി റാഷിദ് അൽ അഫാസി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
4: വചനം 6. വയസ്തഅജിലൂനക,
5: അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ബിസ്സയ്യിഅ, തിന്മയെപ്പറ്റി, തിന്മയ്ക്ക്. ഖബ്ലൽ ഹസന, നന്മയുടെ മുമ്പ്. വഖദ് ഖലത, കഴിഞ്ഞു പോയിട്ടുണ്ട് താനും കഴിഞ്ഞിട്ടും. മിൻ ഖബ്ലിഹിം, ഇവർക്കു മുമ്പ്. അൽ മതുലാത്, മാതൃകാശിക്ഷകൾ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലദു മഗ്ഫിറത്തിൻ, പാപമോചനം നൽകുന്നവൻ തന്നെ, പൊറുക്കുന്നവൻ തന്നെ. ലിന്നാസി, മനുഷ്യർക്ക്. അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തോടെ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലശദീദ്, കഠിനമായവൻ തന്നെ. അൽ ഇഖാബ്, ശിക്ഷാ നടപടി.

0: നബിയെ, അവർ നിന്നോട് നന്മയ്ക്കു മുമ്പായി തിന്മയ്ക്കു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പ് മാതൃകാ ശിക്ഷകൾ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് താനും, അതവർ ഓർക്കുന്നില്ല. നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരുടെ അക്രമത്തോടു കൂടിയും അവർക്കു പാപമോചനം നൽകുന്നവൻ തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബ് കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനും തന്നെയാകുന്നു.
1: വചനം 7.
2: വയഖൂലു, പറയുന്നു, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ലൗല ഉൻസില, ഇറക്കപ്പെട്ടുകൂടെ, അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? അലൈഹി, അവന്റെ മേൽ, ഇവന്, ആയത്തുൻ, ഒരു ദൃഷ്ടാന്തവും, മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്, ഇന്നമ അൻത, നിശ്ചയമായും നീ, മുൻദിറുൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രം, വലികുല്ലി ഖൗമിൻ, എല്ലാ ജനങ്ങൾക്കും ജനതയ്ക്കും ഉണ്ട്, ഹാദിൻ, ഒരു വഴികാട്ടി, മാർഗദർശകൻ.

0: ആ അവിശ്വസിച്ചവർ പറയുന്നു, ഇവന്റെ റബ്ബിങ്കിൽ നിന്ന് ഒരു പ്രത്യേക ദൃഷ്ടാന്തം ഇവനു അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി, അഥവാ ഇവരുടെ വഴികാട്ടിയത്രേ നീ.
1: രക്ഷയ്ക്കും സമാധാനത്തിനും ആഗ്രഹിക്കുകയോ സത്യവിശ്വാസം വഴി അതിനുള്ള മാർഗം അവലംബിക്കുകയോ ചെയ്യാതെ അതിനു മുമ്പായി തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് മുശരിക്കുകൾ ധൃതികൂട്ടിയിരുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇവരെ പോലെയുള്ള നിഷേധികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമെന്ന് ഇവർ ധരിച്ചിരിക്കട്ടെ. പെട്ടെന്ന് നടപടിയെടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പപ്പോൾ നടപടി എടുക്കാവുന്നതാണെങ്കിലും അള്ളാഹു അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷാ നടപടി എടുക്കുമ്പോഴാകട്ടെ അത് കഠിനതരവുമായിരിക്കും. ഇതൊക്കെയാണ് അവർക്ക് നൽകുന്ന മറുപടിയുടെ സാരം. അതേ മുശരിക്കുകളുടെ മറ്റൊരു പരിഹാസമാണ് രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ അവർ പിന്നെയും വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. 6-8, 10-20, 25-21, 17-90, 93 മുതലായവ നോക്കുക. ഇതിനു നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുവാനുള്ള കഴിവോ ചുമതലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അവരെ ഉപദേശിക്കലും താക്കീത് ചെയ്യലും മാത്രമാണ് അവിടുന്ന് ചെയ്യേണ്ടത്. ഓരോ സമുദായത്തിനും സന്മാർഗദർശനം നൽകുവാൻ അള്ളാഹു പ്രത്യേകം ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിന്റെ വഴികാട്ടിയായി അയക്കപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും.
2: വചനം 8.
0: അല്ലാഹു യഅലമു, അല്ലാഹു അറിയും, അറിയുന്നു. മാ തഹ്മിലു, ഗർഭം ധരിക്കുന്നതിന്. കുല്ലു ഉൻസ, എല്ലാ പെണ്ണും. വമാ തഗീദു, കുറവ് വരുത്തുന്നതും ചുരുങ്ങിപ്പോകുന്നതും. അൽ അർഹാമു, ഗർഭാശയങ്ങൾ. വമാ തസ്ദാദു, അവ അധികരിപ്പിക്കുന്നതും വർദ്ധിക്കുന്നതും. വകുല്ലു ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. ഇന്ദഹു, അവന്റെ അടുക്കൽ. ബിമിഖദാരിൻ, ഒരു തോത് അനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്, അളവനുസരിച്ചാണ്.

0: എല്ലാ ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നത് അല്ലാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അവയ്ക്ക് വർദ്ധനവ് വരുന്നതും അറിയുന്നു. എല്ലാ കാര്യവും തന്നെ അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു.
1: വചനം 9.
2: ആലിമുൽ ഗൈബ്, അദൃശ്യത്തെ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യത്തെയും. അൽ കബീർ, വലിയവനാണ്, മഹാനാണ്. അൽ മുതആൽ, അത്യുന്നതനാണ്.
3: ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ,
0: അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, മഹാനാണ്, അത്യുന്നതനായുള്ളവനാണ്.
1: വചനം 10.
2: സവാഉൻ, സമമാണ്, ഒരുപോലെയാണ്. മിങ്കും, നിങ്ങളിൽ നിന്ന്. മൻ അസറ, സ്വകാര്യമാക്കിയവൻ, രഹസ്യമാക്കിയവൻ. അൽ ഖൗല, വാക്ക്, പറയുന്നതിനെ. വമൻ ജഹറ, ഉറക്കെയാക്കിയവനും പരസ്യമാക്കിയവനും. ബിഹി, അതിനെ, അതുകൊണ്ട്. വമൻ, ഒരുവനും യാതൊരുവനും. ഹുവ, അവൻ. മുസ്തഖ്ഫിൻ, മറഞ്ഞിരിക്കുന്നവനാണ്, ഒളിഞ്ഞിരിക്കുന്നവനാണ്. ബില്ലൈലി, രാത്രിയിൽ. വസാരിബുൻ, പ്രത്യക്ഷത്തിൽ വരുന്നവനും വെളിയിൽ വരുന്നവനും. ബിന്നഹാരി, പകലിൽ.
3: സവാഉൻ മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫ്

0: നിങ്ങളിൽ നിന്നു വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവന്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്കു വരുന്നവനും സമമാണ്.
1: അള്ളാഹുവിന്റെ സർവജ്ഞതയും സൂക്ഷ്മജ്ഞതയും വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതിനെയും അതിൽ വരുന്ന ഏറ്റക്കുറവുകളെയും അവൻ അറിയുന്നു. അതേ ഗർഭം എപ്പോൾ ഉണ്ടാകുന്നു, എപ്പോൾ പ്രസവിക്കുന്നു, ആണാണോ പെണ്ണാണോ, പൂർണ്ണഗാത്രമോ വികലഗാത്രമോ, ഭാഗ്യമുള്ളതോ നിർഭാഗ്യമുള്ളതോ, തടിച്ചതോ മെലിഞ്ഞതോ, സ്വരൂപിയോ വിരൂപിയോ എന്നിത്യാദി കാര്യങ്ങളും ഓരോ ഗർഭത്തിലും എത്ര കുട്ടി ജനിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളും അവനറിയാം. ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരം ആയിരിക്കണമെന്നും ആയിരിക്കുമെന്നും അവൻ ഓരോ തോതും കണക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ എല്ലാം സംഭവിക്കുകയുള്ളൂ. രഹസ്യപരസ്യമെന്ന വ്യത്യാസം അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ. രണ്ടും അവന് ഒരുപോലെയാകുന്നു. ഉദാഹരണമായി, രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്നവനും പകൽ വെളിച്ചത്തിൽ വെളിക്കിറങ്ങി നടക്കുന്നവനും അവന്റെ അടുക്കൽ സമമാണ്. മഹത്വത്തിന്റെയും ഉന്നതിയുടെയും പാരമ്യം പ്രാപിച്ചവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അഥവാ പ്രധാന വിഷയങ്ങൾ അഞ്ചെണ്ണമാകുന്നു. അള്ളാഹുവല്ലാതെ അവ അറിയുകയില്ല. നാളെ അഥവാ ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവല്ലാതെ അറിയുകയില്ല. ഗർഭാശയങ്ങൾ കുറവരുത്തുന്നതെന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മഴ വരിക എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്ന് ഒരാളും അറിയുകയില്ല. അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ബുഖാരി. ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസം കൂടാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസം കൂടാതെ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവും നിശ്ചയവും പരിപാടിയും അനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂവെന്നുള്ളതിന് മതിയായ തെളിവത്രേ ഈ വചനങ്ങൾ. കൂടുതൽ വിശദീകരണത്തിന് സൂറത്തുൽ ഹദീദിനു ശേഷമുള്ള ഖലാ ഖദർ എന്ന വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അജ്ഞാതമായ ചില ഏർപ്പാടുകൾ അള്ളാഹു ചെയ്തു വച്ചിട്ടുണ്ടെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
3: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: റേഡിയോ ഹർമേൻ ലൈവ്. ഇരു ഹർമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലൂടെ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്. സൂറ യാസീനിലെ 68 മുതൽ 83 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 26 മുതൽ 31 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഖലീഫ അത്തുനൈജി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസായിലെ 26 മുതൽ 31 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങൾ, പരലോകത്ത് വിചാരണയുടെ നാളിൽ അള്ളാഹു കൊണ്ടുവരുന്ന സാക്ഷികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഇതേ പരിപാടിയിൽ സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. പലതരത്തിലുള്ള സാക്ഷികളെ, പല വിഭാഗങ്ങളിൽ നിന്നുള്ള സാക്ഷികളെ അള്ളാഹു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്തും സൂറ ഫുസ്സിലത്തിലെ 20 മുതൽ 23 വരെയുള്ള ആയത്തുകളിലും മറ്റു ധാരാളം ഹദീസുകളിലും സാക്ഷികൾ ആവശ്യമാണ് എൻ്റെ കുറ്റം തെളിയിക്കാൻ എന്ന് ന്യായവിധി നാളിൽ മനുഷ്യൻ അള്ളാഹുവോട് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് വാദിക്കുമ്പോൾ എൻ്റെ കർമ്മരേഖയിൽ ഞാൻ ചെയ്യാത്ത തിന്മകൾ, മലക്കുകൾ എൻ്റെ പേരിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കുറ്റവാളികൾ ശ്രമിക്കുമ്പോൾ മനുഷ്യരുടെ അവയവങ്ങൾ തന്നെ പരലോകത്ത് സാക്ഷികളായി വരും എന്നാണ് ഈ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, വിശുദ്ധ ഖുർആനുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കണ്ണ് സാക്ഷിയാകും, കാത് സാക്ഷിയാകും, കൈകൾ സാക്ഷ്യം നിൽക്കും, കാലുകൾ സാക്ഷികളായിരിക്കും, മനുഷ്യൻ്റെ തൊലികൾ റബ്ബിൻ്റെ കോടതിയിൽ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയും, എല്ലും മാംസവും അല്ലാഹുവോട് സംസാരിക്കും. ആദ്യം സംസാരിക്കുന്നത് ഇന്ന അവ്വല അളുമിൻ യതകല്ലമു മിനൽ ഇൻസാനി യൗമൽ ഖിയാമത്തി അൽഫഖിദു മിനൽ റിജ്ലിൽ യുസ്ര, ഇടതുകാലിൻ്റെ തുടയായിരിക്കും അള്ളാഹുവോട് ആദ്യം സംസാരിക്കുക എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറ്റവാളികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഈ വിചാരണയെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിന് ശേഷം, തൊട്ടടുത്ത രണ്ടായത്തുകളിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ പാരായണം ചെയ്ത 66-67 ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന 1-2 പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കാം. വലൗനശഉല തോമസ്നാ അലാ അഅ്യുനിഹിം. വലൗനശഉ, നശാഉ എന്ന് പറയുന്നിടത്ത് ഷീനിനു ശേഷം ഒരു അലിഫാണ്. ഷീനിനെ നീട്ടി ഉച്ചരിക്കുന്നതിന് വേണ്ടി, ഷാഉ എന്നുച്ചരിക്കുന്നതിന് വേണ്ടി അലിഫുണ്ട്. അലിഫിനു ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഈ അലിഫും ഹംസയും ഒരേ കലിമത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മദ് മുത്തസിൽ എന്നു പറയും. ഫോണിൽ ഖുർആൻ കയ്യിലെടുത്ത് നോക്കുന്നവർക്ക്, വിശുദ്ധ ഖുർആൻ നോക്കി ക്ലാസ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ കലിമത്തിൽ ഷാ യഷാഉ നഷാഉ, ഒറ്റ കലിമത്തിലാണ് അലിഫും ഹംസയും വന്നിട്ടുള്ളത്, അവസാനത്തെ രണ്ട് ഹർഫുകൾ. അങ്ങനെ വരുന്ന മദ്ദുകളെയാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. രണ്ടും ഒരു കലിമത്തിൽ തന്നെ വന്നാൽ അത് സാമാന്യം നീട്ടി ഉച്ചരിക്കണം. ആറ് ഹറക്കത്തിൻ്റെ ഖദർ, ആറ് ഹറക്കത്തിൻ്റെ അളവ് ആണ് ഉച്ചരിക്കേണ്ടത്. ഒരു ഹറക്ക എന്ന് പറഞ്ഞാൽ കയ്യൊരു തവണ കൂട്ടിപ്പിടിച്ച് വിരലുകൾ ചുരുട്ടി വിടുന്ന ആ ഒരു കുറഞ്ഞ സമയത്തിനാണ്. കാല എന്ന് പറയുമ്പോൾ കാലയിലെ അലിഫ് ഉച്ചരിക്കുന്നത് രണ്ട് ഹറക്കത്തിൻ്റെ ഖദർ. കല എന്നല്ലല്ലോ, കാല, ആ അലിഫിൻ്റെ ഉച്ചാരണം രണ്ട് ഹറക്കത്തിൻ്റെ ഖദറാണ്. അങ്ങനത്തെ മൂന്ന് അലിഫുകൾ ഉച്ചരിക്കുന്ന സമയം ഈ നഷാഉ എന്നതിനെ ഉച്ചരിക്കണം. മുമ്പ് നമ്മൾ മദ് മുത്തസിലും മുഫസിലുമൊക്കെ പറയുന്ന സമയത്ത് എത്ര ഹറക്കത്ത് ഉച്ചരിക്കണം എന്ന് കൂടി പറയണം, അത് പറയാതെ പോകരുത് എന്ന് ഹൃദയവസന്തത്തിൻ്റെ ചില ഫീഡ്ബാക്കുകളിലൂടെ പല ശ്രോതാക്കളും ആവശ്യപ്പെട്ടതായി പീസ് റേഡിയോ ടീമിൽ നിന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ അല്ല, ആളുകൾ അത്ര സൂക്ഷ്മമായി ഈ ഹൃദയവസന്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ മദ് മുത്തസിലാണ്, ആറ് ഹറക്കത്തോളം നീട്ടി ഓതണം. മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. തൊട്ടടുത്ത ആയത്തും വലൗനശാ ഉ എന്ന് പറഞ്ഞു തന്നെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ നിയമം നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കാം. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടെ കുറ്റവാളികളെ സംബന്ധിച്ച്, അവിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നു. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ലൗ എന്ന വാക്കിന് അറബിയിൽ അർത്ഥം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ. ലൗ നശാഉ, ഷാ യശാഉ എന്നതാണ് നശാഉ. മാഷാ അല്ലാ, ഇൻ ഷാ അല്ലാ എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള ഉദ്ദേശിക്കുക എന്ന വാക്ക്. വലൗനശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു പറയണം, അല്ല തോമസ്ന, തുടച്ചു നീക്കുമായിരുന്നു. അല അയുനിഹിം, അയുൻ, അയിനുൻ, അയിന് എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം കണ്ണ് എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് അയുൻ. അല അയുനിഹിം, അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു, കണ്ണുകൾ അങ്ങോട്ട് ഇല്ലാതെയാക്കും. ഫസ്തബഖു സിറാത്ത്, അങ്ങനെ അവർ വഴിയിലേക്ക് മുൻകടക്കും, വഴികളിലേക്ക് പ്രവേശിക്കും. ഫ അന്ന യുബസിറൂൻ, പക്ഷെ എങ്ങനെയാണവർക്ക് കണ്ണു കാണുക? അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്ത് പലവിധ കുറ്റകൃത്യങ്ങളിൽ അഭിരമിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകുന്ന വലിയ താക്കീത്, കുറ്റവാളികളെ, അവിശ്വാസികളെ, നന്ദികേട് കാണിക്കുന്നവരെ, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുന്നത് കാഴ്ചശക്തിയുള്ള കണ്ണ് അള്ളാഹു നൽകിയത് എന്നതുകൊണ്ടാണ്. കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നത്, കേൾവിശക്തി എന്ന മഹാ അനുഗ്രഹം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതുകൊണ്ടാണ്. സംസാരങ്ങളിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളും സംസാരങ്ങളും കടന്നുവരുന്നത് അള്ളാഹു നൽകിയ സംസാരശേഷി എന്ന് പറയുന്ന വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. കൈകാലുകൾ, മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്ന അവൻ്റെ സവിശേഷ ബുദ്ധി, അതെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് അവൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണില്ലായിരുന്നുവെങ്കിൽ കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാതില്ലായിരുന്നുവെങ്കിൽ കാതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നാവും ചുണ്ടുകളും അഥവാ സംസാരശേഷി ഇല്ലായിരുന്നുവെങ്കിൽ സംസാരത്തിൽ വാക്കുകൾ കൊണ്ട് അബദ്ധങ്ങൾ പറയാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവനക്ക് കഴിയുമായിരുന്നില്ല. ബുദ്ധിശക്തി അള്ളാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാനും തിന്മകൾ ചെയ്യാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരു താക്കീദാണ്, ലൗ നശാഉല തമസ്ന അലാ അയുനിഹിം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ നാം തുടച്ചു നീക്കും. പിന്നീട് അവർ ഒരു വഴിയിലേക്കു കടന്നാൽ എങ്ങനെയാണവർക്ക് നടക്കാൻ സാധിക്കുക? ഒരു നിമിഷം മതി അള്ളാഹുവിന് കാഴ്ചയില്ലായ്മ ചെയ്യാൻ. കാഴ്ചയില്ലാത്തവനായിട്ടാണ് അവൻ ജനിച്ചിരുന്നതെങ്കിലോ, കേൾവിയില്ലാത്തവനായിട്ടാണ് മനുഷ്യൻ ജനിച്ചിരുന്നതെങ്കിലോ, സവിശേഷ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയായിട്ടാണ് അള്ളാഹു ഒരാൾക്ക് ജന്മം നൽകിയിരുന്നത് എങ്കിലോ, മിണ്ടാൻ കഴിയാത്ത മൂഹനായിട്ടാണ് അവനെ അള്ളാഹു സൃഷ്ടിച്ചിരുന്നതെങ്കിലോ, ഒരിക്കലും അവൻക്ക് ഈ അഹങ്കാരത്തിനും അഹന്തയ്ക്കും റബ്ബിനെ ധിക്കരിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്കും നന്ദികേടിനും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വലൗ നശാഉല തമസ്ന അലാ അയുനിഹിം ഫസ്തബഖു സ്സിറാത ഫഅന്ന യുബ്സിറു, നാം വിചാരിച്ചിരുന്നുവെങ്കിൽ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ തുടച്ചു നീക്കും, പിന്നെങ്ങനെയാണ് അവർക്ക് കണ്ണു കാണാൻ സാധിക്കുക? പിന്നെന്തു പ്രവർത്തനമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക? അല്ലെ, അതോടുകൂടി അവൻ്റെ എല്ലാ ധിക്കാരവും എല്ലാ നന്ദികേടും അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. അടുത്ത ആയത്തിലേക്ക് നോക്കൂ, വലൗനശാഉ. അല്ലാഹു വീണ്ടും പറയാണ്, അല്ലാഹുവിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഹ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുമായിരുന്നു. അലാ മകാനത്തിഹിം, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അവർ നിൽക്കുന്ന സ്ഥലത്തു വെച്ച്, ലമസഹ്ന, അവർക്ക് നാം രൂപമാറ്റം വരുത്തും. ഫമസ്തതാഉ ഇസ്തതാഅ യസ്തതീഉ എന്ന വാക്കിൻ്റെ അർത്ഥം സാധിക്കുക, കഴിയുക. പിന്നീട് അവർക്ക് സാധിക്കുകയില്ല, മുദിയൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ, വലാ യർജിഉൻ, പിന്നോട്ട് മടങ്ങാനും. അഥവാ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുഫ്ര് ചെയ്ത് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ നിൽക്കുന്നിടത്തു വെച്ച് അവരുടെ രൂപമാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. പിന്നീട് അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനോ പിന്നോട്ട് നീങ്ങാനോ സാധിക്കുകയില്ല. ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പൂർവികരായ മുഫസ്സിറുകൾ പറയുന്നത്, രൂപമാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ശിക്ഷയുടെ ഭാഗമായി പല വിധത്തിലുള്ള ശിക്ഷകളും പല ആളുകൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ലജഅൽനാഹും ഹിജാറ, അവരെ നാം കല്ലുകളാക്കി മാറ്റും. റബ്ബിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ അള്ളാഹുവിനെ അവരെ പ്രതിമകളാക്കി മാറ്റാം. കല്ലുകളായി മാറിയാൽ പിന്നെങ്ങനെയാണ് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുക? ഒരു മില്ലിമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാനോ അത്ര തന്നെ ദൂരം പിന്നോട്ടൊന്ന് അനങ്ങാനോ സാധിക്കാതെ അവിടെ ഇങ്ങനെ നിശ്ചലരായി നിൽക്കേണ്ടി വരും. അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം, അത്ര ദുർബലന്മാരാണ് മനുഷ്യർ. ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്തനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തിയ ഈ നിലക്കുള്ള ശിക്ഷാ നടപടികൾ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല വിഭാഗങ്ങളെ എങ്ങനെയാണ് കുറ്റവാളികളെ അള്ളാഹു കൈകാര്യം ചെയ്തതെന്ന്. വഫീ മൂസ ഇദ് അർസൽനാഹു ഇലാ ഫിർഔന ബിസുൽത്താനിം മുബീൻ, മൂസ നബിയെ അള്ളാഹു ഫിർഔന്റെ അടുത്തേക്ക് കൃത്യമായ വ്യക്തമായ രേഖകളുമായി പറഞ്ഞയച്ചു. ഫതവല്ല ബിറുക്നിഹി വഖാല സാഹിറുൻ ഔ മജ്നൂൻ, എന്നിട്ട് അവൻ പറഞ്ഞത്, അവൻ എന്താണ് ഫിറൌൻ ചെയ്തത്? തിരിഞ്ഞു അദ്ദേഹവും ഫിറൌനും ഫിറൌന്റെ പരിവാരങ്ങളും. എന്നിട്ട് മൂസാ നബിയെ മാരണക്കാരനെന്നും ഭ്രാന്തനെന്നും ആക്ഷേപിച്ചു. ഫഅഖദ്നാഹു വജുനൂദഹു വനബദ്നാഹും ഫിൽ യമ്മി വഹുവ മുലീം. അള്ളാഹു പറയുകയാണ്, അവനെ നാം പിടികൂടി, അവൻ്റെ സൈന്യത്തെയും പിടികൂടി, എന്നിട്ടവനെ നാം സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. അവനാക്ഷേപിക്കപ്പെട്ടവനായിരുന്നു. അപ്പോൾ കുറ്റം ചെയ്ത് റബ്ബിന് നന്ദികേട് കാണിച്ച് ജീവിച്ചിരുന്ന ചിലരെ അള്ളാഹു നശിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹു അവരെ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ്. കടലിൽ മുക്കിത്താഴ്ത്തി നോഹ നബിയുടെ ജനതയെ. വഫി ആദിൻ ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം. ഹൂദ് നബിയുടെ ആദ് സമൂഹത്തെ, വലിയ ശരീരമുണ്ടായ ആചാരവാഹുക്കളായിരുന്ന, ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ലോകത്തവരെപ്പോലെ ഒരു ജനവിഭാഗം പിന്നീട് സൃഷ്ടിക്കപ്പെടുകയുണ്ടായിട്ടില്ല എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആദുകാർ. ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം മാ തദറു മിൻ ശൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലത്ഹു കർറമീം. ഒരു കാറ്റടിച്ചു, ആറേഴു ദിവസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായി നിരന്തരമായി നിലനിൽക്കുന്ന കാറ്റ്. ആ കാറ്റിൽ അവർ നിലംപതിച്ചു. കഅന്നഹും മഅജാസു നഖ്ലിം മുൻഖഇർ. എങ്ങനെയാണ് ഈത്തപ്പന മരങ്ങൾ കടപുഴകി വീഴുന്നതുപോലെ അവർ നിലംപതിച്ചു. വഫീ സമൂദ ഇദ് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ فَأَعْتَوْا عَنْ أَمْرِ رَبِّهِمْ فَأَخَذَتْهُمُ الصَّاعِقَةُ. സമൂദുകാരോട് അള്ളാഹു പറഞ്ഞൊരു നിശ്ചിത അവധി വരെ നിങ്ങൾ ആസ്വദിക്കുക. അവരുടെ സമയമെത്തിയപ്പോൾ ഒരു വലിയ ശബ്ദമാണുണ്ടായത്, ഒരു ഘോര അട്ടഹാസം. അവർ നിലംപതിച്ചു കളഞ്ഞു. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത് അള്ളാഹു എടുത്തു പറയുന്നു. فَجَعَلْنَا عَالِيَهَا سَافِلَهَا. ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടു. അവരെ ഭൂമി ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് അങ്ങോട്ട് ഇട്ടു. അംസർണ അലൈഹിം. അവരുടെ മേൽ മഴ പെയ്തു, കല്ലുമഴ പെയ്യിപ്പിച്ചു. ആ അധ്യായം അവിടെ അടച്ചു. ഇങ്ങനെ വിവിധ സമൂഹങ്ങൾക്ക് വിവിധ പരീക്ഷണങ്ങളും വിവിധ ശിക്ഷകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലുമുള്ളത്. അള്ളാഹുവിനെ ധിക്കരിച്ച് റബ്ബിൻ്റെ നിയമങ്ങളിൽ കുതന്ത്രം കാണിച്ച് മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞ സബ്ബത്തിൻ്റെ ദിവസം മത്സ്യബന്ധനത്തിന് കുതന്ത്രമൊരുക്കിയ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചതെങ്ങനെയായിരുന്നു? കൂനു ഖിറദതൻ ഖാസിരീൻ. അവരെ രൂപമാറ്റം വരുത്തി കുരങ്ങന്മാരാക്കി തീർക്കുകയാണ് ചെയ്തത്. പല ആളുകളെയും അവർക്ക് രൂപമാറ്റം വരുത്തുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ മറ്റു ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ തലയിൽ മനുഷ്യൻ ഉപദ്രവിക്കുന്ന പേൻ എന്നു പറയുന്ന ചെറു ജീവികളെ ഉപയോഗിച്ച് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അള്ളാഹു നടത്തിയ ഫിർഔന്റെ ജനതയുടെ മേൽ നടത്തിയ പരീക്ഷണങ്ങളെ, ജറാദുകൾ ഉപയോഗിച്ചുകൊണ്ട്, വെട്ടുകിളികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, തവളകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, രക്തം കൊണ്ട് അള്ളാഹു നടത്തിയ പരീക്ഷണങ്ങളെ ഒക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റു ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം എന്നു തന്നെയാണ് ഈ ആയത്തിലൂടെ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഓരോ ആളുകളെയും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല വിചാരിച്ചിരുന്നുവെങ്കിൽ തെറ്റു ചെയ്യുന്നവരെ അവർ നിൽക്കുന്നിടത്ത് അവിടെ വെച്ച് അവരുടെ രൂപമാറ്റം, അവരെ കല്ലുകളാക്കി മാറ്റിയാൽ പിന്നീട് അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാനോ ഒരടി പിന്നോട്ട് വെക്കാനോ സാധിക്കാത്ത വിധം അവരെ നിശ്ചലരാക്കി നിർത്തുവാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. അള്ളാഹുവിനതിന് കഴിയും. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് നന്മ ചെയ്തു ജീവിച്ചോളൂ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥങ്ങളിലൂടെ ഒന്നുകൂടെ കടന്നു പോകാം. വലൗനശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, തോമസ് വാല തുടച്ചു നീക്കുക, തുടച്ചു മാറ്റുമായിരുന്നു. അലാ അഅയുനിഹിം. അയിനുൻ ജമാ അയുൻ, അയിനുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അയുൻ, കണ്ണുകൾ. അവരുടെ കണ്ണുകളെ തുടച്ചു മാറ്റും, പിന്നെ അവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഫസ്തബഖുസ്സിറാത്ത്, പിന്നീട് അവരൊരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, ഫഅന്നാ യുബ്സിറൂൻ, എങ്ങനെയാണ് അവർക്ക് കണ്ണ് കാണുക. വലൗനശാഉ ലമസഖ്നാഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുക തന്നെ ചെയ്യുമായിരുന്നു. അലമകാനത്തിഹിം, അവർ നിൽക്കുന്ന സ്ഥാനത്ത്. ഫമസ്തത്വാഉ, പിന്നീട് അവർക്ക് സാധിക്കുകയില്ല, മുദിയൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ. വലയർജിഉൻ, പിന്നോട്ട് നടക്കാനും. അതുകൊണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ ഏതു നിലക്കും നമ്മെ ബാധിക്കുവാൻ അത് കാരണമായിത്തീരും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ മറിച്ചും ആലോചിക്കുക, ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും അബദ്ധങ്ങൾ ഇനിയും തൗബ ചെയ്യാൻ ബാക്കിയായി നിലനിൽക്കുന്നുണ്ടോ, അതായിരിക്കുമോ ഞാൻ ഇത്തരം ഒരു പരീക്ഷണത്തിൽ അകപ്പെടാനുള്ള കാരണം എന്ന് തിരിച്ചും ചിന്തിക്കാൻ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഹൃദയവസന്തത്തിലൂടെ പല അധ്യായങ്ങളുടെ പല ആയത്തുകളിലൂടെ അത് നിരന്തരമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ കേൾവിയും പഠനവും ഒക്കെ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്ന ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഒരു തവണ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. വലൗനശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ്സിറാത ഫഅന്നാ യുബ്സിറൂൻ وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ. الله هو عنده كلام ودد البديكانم هذا نسرح جيبي كوانم نمي الله وريهم رجريه كماراغتي. اللهم صلي على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തു യാസീൻ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം.

ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് പഠനം, സാമ്പ്രദായികമായ ഖുർആൻ പാരായണ പഠന രീതികളിലുള്ള സാങ്കേതികതയും മടുപ്പും ഒഴിവാക്കി ആസ്വാദ്യകരമായ രീതിയിലുള്ള പഠന രീതി. ഖുർആൻ പഠനം ജനകീയമാക്കാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച പ്രോഗ്രാം തജ്വീദ് പഠനം. അവതരണം ഹാഫിസ് അസ്ലം കുവൈത്ത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1:30 വൈകുന്നേരം 5 മണിക്കും രാത്രി 7:45.

സമൂഹത്തിന് ധാർമ്മികതയുടെ കരുതലുമായി ടീൻസ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ മതപഠനം ലഭിക്കാതിരിക്കുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്തവർക്ക് ഇസ്ലാമിക ദർശനം അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള അവസരം. ടീൻസ് ടൈം ശനി ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കും രാത്രി 11:15-നും ഞായർ രാവിലെ 10:30-ന്.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുന്നത് അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം ചെയ്തത് അഷേഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.
2: أفمن

0: عذاب الآخرة أشق ولعذاب الآخرة أشق وما لهم من الله من واق.
1: ജസാക്കും അല്ലാഹു ഖൈറൻ. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റഅദ് 19 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ശുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
4: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
5: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത് അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന് വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാൽ, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹ്. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവി വനുഫൂർ. ഉതുവിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവി വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയൻ, മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല. അല വജിഹിഹി അഹ്ദ, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല, അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈ സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളുടെ മധുരതരമായ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം ഇന്ന് നമ്മൾ കേൾക്കുന്നത് 12-ാമത്തെ ജുസു ആണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ഖത്തമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് 12-ാമത്തെ ജുസു ആണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
2: പീസ് റേഡിയോ.
1: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio. Tuned to reality.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: അപ്പോൾ ഇനി നമുക്ക് ഹിഫ്ളുൽ ഖുർആനിലേക്ക് പ്രവേശിക്കാം.
2: അതെ, ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ശ്രോതാക്കൾ വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയാണ്.
1: തീർച്ചയായും വളരെ ലളിതമായി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു മാർഗമായി പല ശ്രോതാക്കളും ഹിഫ്ളുൽ ഖുർആനിലെ അവലംബിക്കുന്നുണ്ട്.
2: അൽഹംദുലില്ലാ. ഇന്ന് സൂറത്തുൽ അഹ്സാബിൽ നിന്നും 37-ാമത്തെ വചനത്തിന്റെ 3-ാം ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.
1: തീർച്ചയായും ഈ വചനത്തിന്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം മനഃപ്പാഠമായി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നും ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കളുടെ മുന്നിലെത്തുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയ ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി കൂടി ചേർത്താലാണ് അതിൻ്റെ ആശയവും അർത്ഥവും ഭാഗമൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതിൻ്റെ ബാക്കിയിലേക്ക് ചേർത്തി വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആയത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. തൽക്കാലം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹറജ് എന്ന് സുക്കൂന് വെച്ച് തൽക്കാലത്തേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്യുകയാണ്.
1: لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ.
1: ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 37-ാം വചനത്തിന്റെ 3-ാം ഭാഗമാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപാഠമായി പഠിച്ചത്.
1: ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാരിയ മിഷാരി റാഷിദ് അൽ അഫാസി പാരായണം ചെയ്യുന്ന സൂറ ഹഷർ, സൂറ മുംതഹിന, സൂറ സഫ്, സൂറ ജുമുഅ, സൂറ മുനാഫിഖൂൻ, സൂറ അത്താബുൻ, സൂറ തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകളാണ് നാം കേൾക്കാൻ പോകുന്നത്.